0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ശ്രവണ മധുരമായ ഖുർആന്റെ പാരായണവുമായി ഇന്ന് മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്ത് ആലിമ്രാനിലെ 164 മുതൽ 175 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽഹൈദാൻ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: كبيرا.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 സെപ്റ്റംബർ 12 ശനി. വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം ഹൃദയങ്ങളിലേക്ക് പകരാനും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ജീവിതത്തിന് വഴികാട്ടിയാകാനും ലോകപ്രശസ്ത കാരികളുടെ മനോഹരമായ പാരായണങ്ങളിലൂടെ ആത്മാവിനെ ശാന്തമാക്കാനും പീസ് ഖുർആൻ റേഡിയോ വീണ്ടും നിങ്ങളോടൊപ്പമുണ്ട്. ഖുർആനെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു അബസ മുതൽ സൂറത്തു നാസ് വരെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: മാഷാല്ലാ, ജസക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസ മുതൽ സൂറത്തുൽ നാസ് വരെ പാരായണം നിർവഹിച്ചത് അശ്ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: أعوذ بالله من الشيطان الرجيم.

0: العرش وترى الملائكة حافين من حول العرش يسبحون بحمد ربهم يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله وقيل الحمد لله رب العالمين.
1: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 64 മുതൽ 75 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: പീസ് ഖുർആൻ റേഡിയോ. മധുരം ഖുർആൻ ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലു ഇമ്രാൻ 123 മുതൽ 138 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ആദിൽ റയ്യാൻ.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇമ്രാൻ 123 മുതൽ 138 വരെയുള്ള വചനങ്ങൾ പ്രസിദ്ധ കാര്യ ആദിൽ റയാൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരയണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഹിഫുദുൽ ഖുർആൻ. നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിദ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 61-62 വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم ملعونين أينما ثقفوا أخذوا وقتلوا

وقتلوا تقتيلا وقتلوا تقتيلا

قبل سنة الله في الذين خلوا من قبل. അവിടെ ഖബ്ലു എന്നാണ് വഖഫ് ചെയ്യുമ്പോൾ ഖബ്ൽ. സുന്നത്തല്ലാഹി ഫിൽ ലദീന ഖലൗ മിൻ ഖബ്ൽ.

0: قبل ولن تجد لسنة الله تبديلا. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
2: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ
2: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
2: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
2: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
2: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
2: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം, സൂറ അൽ ബക്കറ 74-77 കൂടിയ വചനങ്ങൾ. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 74 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-08-40-840.
2: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തു സുമറിലെ 53 മുതൽ 67 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് വദിയ അൽ യമാനി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു ഹാക്ക 44 മുതൽ 52 വരെ വചനങ്ങൾ.
3: ഖുർആൻ മനുഷ്യ സാഹിത്യമല്ല, അത് കവിതയുമല്ല, പ്രശ്നക്കാരന്റെ ഇളകിയാട്ടവുമല്ല, പിശാചിന്റെ ദുർബോധനവുമല്ല. അതിനെല്ലാം ഉപരിയായ ഒരു യഥാർത്ഥവുമാണത്. അതെ, അത് പരിപൂർണമായും ദിവ്യവചനങ്ങളാണ്. ഈ സത്യം അതിൻ്റെ ശത്രുക്കളിൽ പലരും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാകുന്നു. പക്ഷേ 49 വചനത്തിൽ കാണുന്നതുപോലെ അവർ അതിനെ നാമുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വ്യാജമാക്കുവാൻ തന്നെ ഉറച്ചിരിക്കുകയാണ് എന്നേയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അത്തരക്കാരിൽപ്പെട്ട ചില ആളുകളിൽ നിന്ന് മുൻകാലത്തും ഇക്കാലത്തും ആ പരമാർത്ഥം പുറത്തു ചാടാറുണ്ട് താനും. അടുത്ത കാലത്തെ ഒരു ഉദാഹരണം നമുക്കിവിടെ എടുത്തു കാണിക്കാം. മർഹൂം അല്ലാമ സയ്യിദ് റഷീദ് റിദ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അൽ വഹ്യുൽ മുഹമ്മദിയിൽ നിഷ്പക്ഷമതികളായ ആധുനിക ചിന്തകന്മാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും സംബന്ധിച്ച്
4: അവരുടെ വിശ്വാസവും
3: മതിപ്പും രേഖപ്പെടുത്തിയതിനെ പറ്റി പ്രസ്താവിക്കുന്ന മധ്യേ ഒരു ഭൗതികവാദിയായ ഷിബിലി ഷീമുവിൽ അദ്ദേഹത്തിനയച്ച ഒരു കത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. ആരാണ് ഷിബിലി ഷീമുവിൽ? തത്വശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം ആദ്യം ഒരു സിറിയൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു, പിന്നീട് പദാർത്ഥവാദിയായിത്തീർന്നു. പ്രസിദ്ധമായ അൽ മനാർ മജല്ലത്തുൽ മനാർ മാസികയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് താൻ എഴുതിയിരുന്ന ചില ലേഖനങ്ങൾ കണ്ട അവസരത്തിലാണ് ആ കത്ത് അദ്ദേഹം തനിക്ക് അയച്ചതെന്നും ആ കത്ത് അൽമനാർ 11 പുസ്തകം 1 ലക്കത്തിൽ പ്രസിദ്ധം ചെയ്തിരുന്നുവെന്നും റഷീദ് റിള റഹ്മത്തുല്ലാഹി അലൈഹി അതിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാമ സയ്യിദ് റഷീദ് റിള ഷിബിലി ഷാമുവേലിന് അയച്ച കത്ത് ഇങ്ങനെയാണ്: താങ്കൾ മുഹമ്മദിനെ ഒരു പ്രവാചകനെന്ന നിലയ്ക്ക് നോക്കിക്കാണുകയും അദ്ദേഹത്തെ ഒരു മഹാനായി ഗണിക്കുകയും ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു മഹാനെന്ന നിലയ്ക്ക് നോക്കിക്കാണുകയും അതിമഹാനായി ഗണിക്കുകയും ചെയ്യുന്നു. നാം മതവിശ്വാസത്തിൽ രണ്ട് പരസ്പര വിരുദ്ധമായ വശങ്ങളിലാണുള്ളതെങ്കിലും വിശാല ബുദ്ധിയിലും നിഷ്കളങ്കമായി സംസാരിക്കുന്നതിലും നാം യോജിക്കുന്നു. അത് നമുക്കിടയിൽ സ്നേഹബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. പിന്നീട് തുടർന്നുകൊണ്ട് അദ്ദേഹം താഴെ കാണുന്ന ഈ കവിതയും എഴുതിയിരിക്കുന്നു: ദഅമിൻ മുഹമ്മദിൻ ഫീ സദാ ഖുർആനിഹി മാഖദ് നഹാഉ ലിലുഹ്മത്തിൽ ഗായാത്തി ഇന്നി വ ഇൻ അക്കു കദ് കഫർത്തു ബിദീനിഹി ഹൽ അക്ഫുറ നബി മുഹ്കമിൽ ആയാത്തി ഔ മാ ഹവത് ഫീ നാസിഇൽ അൽഫാലിമിൻ ഹിക്മിൻ റവാ.

0: ആത്തി നിഅമൽ മുദബ്ബിറു വൽ ഹകീമു വഇന്നഹു റുബ്ബൽ ഫസാഹത്തി മുസ്തഫൽ കലിമാത്തി റജുലുൽ ഹിജാ റജുലുൽ സിയാസത്തി വദ്ദുഹ ബതലുൻ ഹലീഫുൻ നസ്രി ഫിൽ ഗാറാത്തി ബിബലാഗത്തിൽ ഖുർആനി കദ് ഗലബന്നുഹ وبسيفه أنحاء لنهماتي من دونه الأبطال في كل الورى من سابق أو حاضر أو آت سارم إنجنة سمغرهيكا ഒന്ന് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ഖുർആന് ഊടും പാവും കൊടുത്തിരിക്കുന്നത് താനങ്ങ് വിട്ടേക്കുക. രണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മതത്തിൽ അവിശ്വസിച്ചിരിക്കുകയാണെങ്കിലും ആ പ്രബല ദൃഷ്ടാന്തങ്ങളിൽ എനിക്ക് അവിശ്വസിക്കുവാൻ സാധിക്കുമോ? മൂന്ന്, അല്ലെങ്കിൽ തന്നിഷ്ടങ്ങളെ നിയന്ത്രിക്കുന്ന തത്വജ്ഞാനങ്ങളും സതുപദേശങ്ങളുമായി ആ നിർമ്മല മൊഴികളിൽ അടങ്ങിയിട്ടുള്ളതിലും നാല്, അതിൻ്റെ നിയമസംഹിതയിലും എനിക്ക് അവിശ്വസിക്കാമോ? അവയെപ്പറ്റി ജനങ്ങൾ ശരിക്ക് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ചില മാമൂലാചാരങ്ങൾ വഴി നാഗരികതയെ അവർ കെട്ടിക്കുടുക്കുമായിരുന്നില്ല. അഞ്ച്, വളരെ നല്ല ആസൂത്രകനും തത്വജ്ഞാനിയുമത്രേ അദ്ദേഹം. വാചാലതയുടെ പ്രഭുവും വചനങ്ങളിൽ ഉത്തമഗുണം സിദ്ധിച്ചവനുമാകുന്നു. ആറ്, ബുദ്ധിമാൻ, ഭരണകർത്താവ്, തന്ത്രജ്ഞൻ, സമരവീരൻ, ആക്രമണങ്ങളിൽ വിജയം നേടിയവൻ. ഏഴ്, ഖുർആന്റെ സാഹിത്യ വൈഭവം കൊണ്ട് അദ്ദേഹം ബുദ്ധികളെ ജയിച്ചടക്കിയിരിക്കുന്നു. തൻ്റെ വാളുകൊണ്ട് ശിരസ്സുകളെ നേരിടുകയും ചെയ്തിരിക്കുന്നു. എട്ട്, കഴിഞ്ഞുപോയവരോ നിലവിലുള്ളവരോ വരാനിരിക്കുന്നവരോ ആയ എല്ലാ ജനങ്ങളിലുമുള്ള വീരന്മാരും അദ്ദേഹത്തിൻ്റെ താഴെ മാത്രമാകുന്നു. പരിശുദ്ധ ഖുർആന്റെ മഹിമകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷ ഗുണങ്ങളും പലതും ചുരുങ്ങിയ വാക്കുകളിൽ സമർത്ഥമായി ഈ പദ്യങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ ദിവ്യതയെ സമ്മതിക്കുകയോ അതിൻ്റെ പ്രബോധനത്തിൽ വിശ്വസിക്കുകയോ അദ്ദേഹം ചെയ്യുന്നില്ല. ഇത് ഏറെക്കുറെ മനഃപൂർവം തന്നെയാണെന്ന വസ്തുത കവിതയുടെ ആദ്യത്തെ വരികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് വേണം പറയുവാൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്ന് തുറന്നു സമ്മതിക്കുവാൻ പദാർത്ഥവാദിയായ അദ്ദേഹത്തിൻ്റെ നാവിന് സാധ്യമായില്ലെന്നേയുള്ളൂ. ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ സർവപ്രധാനമായത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസവും ബോധവും ഉണ്ടാവുകയാണല്ലോ. പക്ഷേ ഭൗതിക കാഴ്ചപ്പാടിൽ കൂടി മാത്രമാണ് താൻ ഖുർആനെ വിലയിരുത്തുന്നതെന്നും പാരത്രികവും ദൈവികവുമായ വശങ്ങളെ ദർശിക്കുവാൻ താൻ മിനക്കെടുന്നില്ലെന്നും ആദ്യമേ കവി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അങ്ങനെ ഖുർആന്റെ ചില വശങ്ങളെ തുറന്നു കാണിക്കുവാൻ നിർബന്ധിതനായ അദ്ദേഹം സ്വമനസ്സിനെ വഞ്ചിച്ചുകൊണ്ട് അതിൻ്റെ പ്രധാന വശങ്ങളുടെ നേരെ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറെക്കുറെ ഷിബിലി ഷുമവീലിൻ്റെ മാതൃകയിലുള്ള പ്രസ്താവനകളിറക്കുന്ന ചില മുസ്ലിം ഭൗതികവാദികളെയും കാണാറുണ്ട്. ഐഹിക ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ഖുർആന്റെ നിയമനിർദ്ദേശങ്ങളെ വാനോളം പ്രശംസിക്കുകയും അതോടൊപ്പം പാരത്രിക ജീവിതത്തെ സംബന്ധിക്കുന്ന ആധ്യാത്മിക വശങ്ങളെക്കുറിച്ച് മൗനം അവലംബിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയായിരിക്കും ഇവരുടെയും പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമയ്യത്ത് ബിൻ അബിസ്വലത്തിനെപ്പറ്റി പ്രസ്താവിച്ചതാണ് ഇത്തരക്കാരെക്കുറിച്ചും പറയുവാനുള്ളത്. ആമന ഷിഅറുഹു വലം യുഅ്മിൻ ഖൽബുഹു, അയാളുടെ കവിത വിശ്വസിച്ചിരിക്കുന്നു, ഹൃദയം വിശ്വസിച്ചിട്ടില്ല. ഖുർആൻ ആർക്കാണ് ഉപയോഗപ്രദമായിത്തീരുക എന്ന് അല്ലാഹു അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കാണുക. വചനം 48. വാക്കർത്ഥം: വ ഇന്നഹു, നിശ്ചയമായും അത്, ഇത്, ലതദ്കിറത്തുൻ, ഒരു സ്മരണ ആകുന്നു, ഉപദേശം ആകുന്നു, ഉത്ബോധനം ആകുന്നു. ലിൽ മുത്തഖീൻ, സൂക്ഷിക്കുന്നവർക്ക്, ഭയഭക്തന്മാർക്ക്.
1: വഇന്നഹു ലതദ്കിറത്തുൻ ലിൽമുത്തഖീൻ,
0: നിശ്ചയമായും അത് അഥവാ ഖുർആൻ ഭയഭക്തന്മാർക്ക് ഒരു സ്മരണയാകുന്നു. വചനം 49, വാക്കർത്ഥം. വഇന്ന ലനഅലമു, നിശ്ചയമായും നാം അറിയുന്നു, നമുക്കറിയാം. അന്ന മിങ്കും, നിങ്ങളിലുണ്ടെന്ന്. മുകദ്ദിബീൻ, ചില വ്യാജമാക്കുന്നവർ.
1: വഇന്ന ലനഅലമു അന്ന മിങ്കും മുകദ്ദിബീൻ,
0: നിശ്ചയമായും നമുക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ചില വ്യാജമാക്കുന്നവരുണ്ടെന്ന്. വചനം 50, വാക്കർത്ഥം. വഇന്നഹു ലഹസ്രത്തുൻ, നിശ്ചയമായും അത് ഖേദം തന്നെ, സങ്കടമാണ്, ദുഃഖ ഹേതുവാകുന്നു. അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ.
1: വഇന്നഹു ലഹസ്രത്തുൻ അലൽ കാഫിരീൻ,
0: നിശ്ചയമായും അത് അവിശ്വാസികളുടെ മേൽ ഖേദകാരണവുമത്രേ. വചനം 48 മുതൽ 50 വരെയുള്ളതിൻ്റെ വിശദീകരണം. സൂക്ഷ്മത പാലിക്കുന്ന ഭയഭക്തന്മാരായ സത്യവിശ്വാസികളായിരിക്കും യഥാർത്ഥത്തിൽ ഖുർആൻ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് പലപ്പോഴും ഖുർആൻ ഭയഭക്തന്മാർക്ക് സ്മരണയാണ്, ഭയഭക്തന്മാർക്ക് മാർഗദർശനമാണ് എന്നും മറ്റും അല്ലാഹു പറഞ്ഞു കാണുന്നത്. ഖുർആനെ വ്യാജമാക്കി നിഷേധിക്കുന്നവരെപ്പറ്റി അല്ലാഹു ശരിക്കും അറിയാഞ്ഞിട്ടല്ല അവരെ തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത്, അറിഞ്ഞും കൊണ്ട് തന്നെയാണത്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് 49 വചനത്തിൻ്റെ സാരം.
2: ഖുർആന്റെ അനുയായികൾക്ക്
0: അത് വിജയത്തിനും മോക്ഷത്തിനും കാരണമാകുന്നതുപോലെ അതിൽ അവിശ്വസിക്കുന്നവർക്ക് അത് ഖേദത്തിനും ദുഃഖത്തിനും കാരണമായിത്തീരുന്നു. ഖുർആൻ മുഖേന സജ്ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ കാണുമ്പോൾ വിശേഷിച്ചും അവർ തങ്ങളെപ്പറ്റി ഖേദിക്കുമല്ലോ. ഇതാണ് 50 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വേദഗ്രന്ഥവും റസൂലും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ

0: അക്കു യാഥാർത്ഥം, സത്യം കാര്യം പരമാർത്ഥം തന്നെ. അൽ യക്കീൻ ദൃഢമായ ഉറപ്പായ. നിശ്ചയമായും ഇത് ദൃഢമായ യഥാർത്ഥമാകുന്നു. വചനം 52 വാക്കർത്ഥം ഫസബ്യ, ആകയാൽ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പരിശുദ്ധപ്പെടുത്തുക. ബിസ്മി റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ, നാമത്തെ, അൽ അലീം മഹാനായ.
1: ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അസീം,
0: ആകയാൽ നീ നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തിൽ തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം ചെയ്തുകൊള്ളുക. സൂറത്തുൽ വാക്കിഅയുടെ അവസാനത്തെ രണ്ടു വചനങ്ങളും അവയുടെ വിവരണവും ഇവിടെയും ഓർക്കുക.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ഹാക്ക 44 മുതൽ 52 വരെ വചനങ്ങൾ.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
4: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
4: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكان الله سميعا عليما إن تبدوا خيرا أو

منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا

هم فاعف عنهم واصفح إن الله يحب المحسنين.

لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك

അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദതൻ വലാകിൻ ലിയബ്ലുവകും ഫീമാ ആതാകും ഫസ്തബിഖുൽ

واحذرهم أن يفتنوك عن بعض ما أنزل الله إليك

وإذا جاءوكم قالوا آمنا وقد دخلوا بالكفر وهم قد خرجوا به

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ്

എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 106 മുതൽ 108 വരെയുള്ള വചനം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 106, 107, 108 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്.

നൻസഖ് സാക്കിന നൂന് ശേഷം സീന്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന നൻസഖ് മിൻ ആയത്തിൻ, ഇവിടെ മിൻ ആയത്തിൻ എന്ന് ഓതരുത്, മിൻ ആയത്തിൻ. നൂന് സാക്കിനയ്ക്ക് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. മിൻ ആയത്തിൻ, മിൻ ആയത്തിൻ ഔ, ഇവിടെയും ഇസ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ആയത്തിൻ ഔ നുൻസിഹ ഇങ്ങനെ അല്ല, ആയത്തിൻ ഔ. ഔ നുൻസിഹ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നുൻസിഹ നഅതി ബിഖൈരിൻ, നഅതി ഹംസക്ക് സുക്കൂൻ, ഖൽഖല ചെയ്യരുത്, നഅതി അല്ല, നഅതി അല്ല, നഅതി, നഅതി ബിഖൈരിൻ മിൻഹ. തൻവീന് ശേഷം മീം, ഇവിടെ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഖൈരിൻ മിൻഹ, മിൻഹ ഔ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, മിൻഹ ഔ മിസ്ലിഹ, ഔ മിസ്ലിഹ. പറയണത്തിൽ ശ്രദ്ധിക്കേണ്ടത് മിസ്ലിഹ അല്ല, മിസ് ഫീ സു എസ് മിസ് മിസ്ലിഹ. അലം തഅലം, അലം തഅലം അന്നല്ലാഹ, നൂന് ശദ്ദുണ്ട്, മണിക്കണം. അലാ കുല്ലി ഷൈഇൻ ഖദീർ, തൻവീന് ശേഷം ഖാഫ്, കുല്ലി ഷൈഇൻ ഖ, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ഷൈഇൻ ഖ, ഷൈഇൻ ഖദീർ, ഖദീർ.

തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ഖദീർ, ഖദീർ അല്ല ഖദീർ. അടുത്ത ആയത്തിൽ അലം തഅലം അന്നല്ലാഹ ലഹു, അലം തഅലം, അലം തഅലം അല്ല തഅലം, അന്ന നൂൻ മുശദ്ദഗുന്ന, നൂൻ ശദ്ദുണ്ട്, മണിക്കണം. അന്നല്ലാഹ ലഹു മുൽക്കു, ലഹു മുൽക്കു സമാവാതി വൽ അർദ്, വൽ അർദ്, വൽ അർദ്, വൽ അർദ് അല്ല വൽ അർദ്. വമാ ലകും മിൻ, സാക്കിന മീമിന് ശേഷം മീം, ഇത് ഗാമു തമാസിലേൻ, മീമിന് അടുത്ത മീമിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമാ ലകും മിൻ, മിൻ ദൂനില്ലാഹ്, സാക്കിന നൂന് ശേഷം ദാൽ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ലാഹ്, മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വല, ഈ രണ്ട് ഗുന്നയും, സാക്കിന നൂന് ശേഷം വ, തൻവീന് ശേഷം വ, ഇത് ഗാം ബി ഗുന്ന, തൻവീനിനെ നൂന് സാക്കിനയെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ നസീർ, നസീർ സാദാണ്, റായിനെ തർക്കീഖ് ചെയ്യണം. നസീർ, നസീർ എന്നല്ല നസീർ, നസീർ. വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വല നസീർ. അം തുരീദൂന അൻ തസ്അലു, അൻ തസ്അലു, സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്അലു, തസ്അ, അ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, തസ്അലു അല്ല തസ്അലു. أن تسألوا رسولكم كما, رسولكم كما سئل موسى, كما سئل موسى من قبل, كما سئل موسى من قبل, من ق ساكنة نون ششم قاف إخفاء بغنة, قاف هبيلة ترانة غنة يم هذا بولا شرديكنا, من قبل, من قبل بائن قلقل چايد കേൾക്കുന്ന രൂപത്തിൽ അവിടെ ഉച്ചരിക്കണം. ഖബുൽ, മിൻ ഖബുൽ. വമൻ യതബദ്ദലിൽ, വമൻ യ, സാക്കിന നൂന് ശേഷം യ, നൂനിനെ യയിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യ, വമൻ യ, യതബദ്ദലിൽ കുഫ്റ, വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാനി കുഫ്റ, الكفر, ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. فقد دالنا كلكنم قلقل چينم, فقد, فقد ضل ألا, فقد ضل, ضل ض ناവنده ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വളരെ ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ضاد. ض ضل, ضل, ضل എന്നല്ല പറയേണ്ടത്, ضل سواء മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ മദ് വാജിബാണ്. سواء السبيل ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദ് ലിസുക്കൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 106, 107, 108 ആയത്തുകളാണ്. അൽഹംദുലില്ലാ, നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ സമാപിക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ബഖറ 106 മുതൽ 108 വരെയുള്ള വചനം. അത്തഹ്സീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്, ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 506 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗോമിദി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം.
1: ഇരു ഹറമുകളിലെ വിശുദ്ധ നമസ്കാരങ്ങളുടെ അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

ولهم عذاب أليم. وعلى الذين هادوا حرمنا ما قصصنا عليك من قبل

0: الله أكبر
1: الله أكبر
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ നഹ്ലിലെ 104 മുതൽ 119 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഅദിലെ 27 മുതൽ 30 കൂടിയ വചനങ്ങളും തുടർന്ന് 41 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 115 മുതൽ 135 വരെ വചനങ്ങൾ.
1: أعوذ بالله من الشيطان الرجيم.

0: പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
1: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത ഖാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയ വസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അർത്ഥവും ആശയവും ഇഴകീറി പഠിപ്പിക്കപ്പെടുന്ന ഹൃദയവസന്തം പരിപാടിയിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: فنظر نظرة في النجوم.
1: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 87-88 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവടക്കമുള്ള ജനതയോട് അള്ളാഹുവല്ലാത്ത ശക്തികളെ ആരാധിക്കുന്നതുവഴി അവർ ചെയ്യുന്ന അപരാധത്തെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഫമാ ളന്നുകും, അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ്? ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിനെപ്പറ്റി. ഈ ചോദ്യം വളരെ ഗൗരവതരമായ, ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. ഇന്നും ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിചാരമാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിലേക്കടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ വിചാരം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല. അല്ലാമ ഉസൈമി റഹ്മത്ത് പറയുന്നു, അൽ ഇസ്തിഫ്ഹാമു ഹുനാ ഇസ്തിഫ്ഹാമുൻ ഇസ്തിഫ്ഹാമുൻ തഹ്ദീദുൻ യഅനി മാദാ തളുന്നൂൻ. ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ, ഇത് ഗൗരവതരമായ ഒരു ഭീഷണി സ്വരത്തിലുള്ള സംസാരമാകുന്നു. കാരണം അന്നല്ലാഹ ഫാഇലും ബിക്കും ഇദാ അബദ്തും ഗൈറഹ, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചാൽ അല്ലാഹു നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതളുന്നൂന അയ്യ തുറുക്കക്കും, നിങ്ങളെ വെറുതെ വിടുമെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൽ ജവാബ്, ആ ചോദ്യത്തിൻ്റെ മറുപടി, ലാ, ഇല്ല. ഒരിക്കലും അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളെ നാളെ പരലോകത്ത് അല്ലാഹു ശിക്ഷിക്കാതെ വിടുകയില്ല. അതാണ് ഒരു അഭിപ്രായം. വയഹ്തമിലു അന്നൽ മഅന ഇദത്തഖദ്തും മഅല്ലാഹി, നിങ്ങൾ അല്ലാഹുവിൻ്റെ കൂടെ മറ്റു ആരാധ്യന്മാരെ സ്വീകരിച്ചാൽ, മഅല്ലാഹി ഗൈറഹു ഇലാഹൻ ഫമാ ളന്നുകും ബി, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതളുന്നൂന അന്നഹു യഖ്ബലു ഹാദിഹി ശിർക്ക്, നിങ്ങൾ ചെയ്യുന്ന ഈ പങ്കു ചേർക്കൽ അല്ല സ്വീകരിക്കും എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫല്ലാഹു അസ്സ വജല്ല ലൈ യഖ്ബൽ, അല്ല ഒരിക്കലും തന്നെ അത് സ്വീകരിക്കുകയില്ല. കമാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസിൽ ഖുദ്സി, അല്ലാഹു പറഞ്ഞു എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, അന അഗ്ന ശുറകാ അനി ശിർക്ക്, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന് ഞാൻ മുക്തനാകുന്നു, ഞാൻ ധന്യനാകുന്നു. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി, ആരെങ്കിലും ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തു, ആ കർമ്മത്തിൽ അവർ എന്നിൽ പങ്കുചേർത്താൽ, തറക്തുഹു വശിർക്ക, ആ കർമ്മത്തെയും അത് ചെയ്തവരെയും ഞാൻ വിട്ടുകളയും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 2985-ാമത്തെ ഹദീസായി ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും.

സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഗുരുതരാവസ്ഥ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. തങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ചില പുരോഹിതന്മാർ പാമരന്മാരായ മനുഷ്യർ ചെയ്യുന്ന ശിർക്കിനെ ന്യായീകരിക്കുകയും അതൊരിക്കലും ശിർക്കല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വിഫല ശ്രമം നടത്തുകയും ചെയ്യുന്നു. ആ പ്രവർത്തനം ശിർക്കാണെന്ന് പറയുന്നവരെ തങ്ങൾക്കുമേൽ ശിർക്ക് ആരോപിക്കുന്നവരായി മുദ്രയടിക്കുകയും ചെയ്യുന്നു. അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം അറാദ ഇഖാമത്തൽ ബുർഹാൻ അലാ അന്ന ഹാദിഹിൽ ആലിഹ ലാ തസ്ഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, അള്ളാഹുവല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കൽ അതൊരിക്കലും സ്വീകാര്യമായ കാര്യമല്ല എന്ന് തെളിവ് സഹിതം അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അൻതകൂന ആലിഹത്തൻ ലിഅന്നഹ മർബൂബ. ഈ ആരാധിക്കപ്പെടുന്ന ഏത് ശക്തികളാകട്ടെ, അള്ളാഹു അവരെ സൃഷ്ടിച്ചവരാകുന്നു. അള്ളാഹുവാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ആശ്രയത്തിന് കീഴിലാണ് അവർ ജീവിക്കുന്നത്. വൽ മർബൂബ് അബുദുൻ ലാ യസിഹു അൻ യകൂന റബ്ബ. മർബൂബായിട്ടുള്ള അഥവാ സൃഷ്ടിയായിട്ടുള്ള ഒരാൾക്ക്, ഒരു ശക്തിക്ക് റബ്ബാവാൻ ഒരിക്കലും കഴിയുകയില്ല. അൽ ഇൻകാറു ശദീദ് മിൻ ഇബ്രാഹിം അലൈഹിസ്സലാം അലാ ഖൗമിഹി. തൻ്റെ ചോദ്യത്തിലൂടെ ആ ആളുകൾ ചെയ്യുന്ന ശിർക്കിനെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഹൈസു സഅലഹും മൂബിഖൻ ലഹും മല്ലദീ തളുന്നൂന ബിറബ്ബിൽ ആലമീൻ. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ആ സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഇദാ അബത്തും ഗൈറ, അവനല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ, ഹൽ തദുന്നൂന നാഖിസൻ ലാ യസ്തഹിഖു അൻ യഅബുദ വഹ്ദ. അള്ളാഹു അവൻ കഴിവ് കുറഞ്ഞവനാണെന്നും അവനെ മാത്രം ആരാധിച്ചുകൂടാ, മറ്റുള്ളവരെ കൂടി ആരാധിക്കേണ്ടതുണ്ടെന്നും നിങ്ങൾ പറയുകയാണോ? ഹൽ തദുന്നൂന ഗാഫിലൻ അൻ അമലിക്കും. നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫയദഅകും യദഉകും ബിദൂനി ഉഖൂബതി. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഗുരുതരമായ തെറ്റിൻ്റെ പേരിൽ അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഹൽ തളുന്നൂനഹു യർദാ ബി അൻ യുഅബദ ഗൈറ. അള്ളാഹു അവനല്ലാത്തവർ ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടും എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? കുല്ലു ഹാദാ ലം യകുൻ ഫളന്നുകും ളന്നുൻ ഖാതിഇ. ഈ ചോദ്യങ്ങളെല്ലാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാകുന്നു. അള്ളാഹു പരിപൂർണനാകുന്നു. ആർക്കും എവിടെ വെച്ചും ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കാൻ അതിന് അർഹനാകുന്നു അള്ളാഹു. ഈ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരുടെ മനസ്സിലെ വിചാരങ്ങൾ പോലും, അവരുടെ വികാരങ്ങൾ പോലും അറിയുന്നവനാകുന്നു അള്ളാഹു. അള്ളാഹുവല്ലാത്ത ഏത് ശക്തികളെ, എത്ര ചെറിയതാകട്ടെ വലിയതാകട്ടെ, ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് നൽകുക വഴി അള്ളാഹുവിൻ്റെ കടുത്ത കോപത്തിന് ഈ ആളുകൾ വിധേയരായി മാറുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇവരുടെ വിചാരം തെറ്റായ വിചാരമാകുന്നു. ആ ചോദ്യം അതാണ് അറിയിക്കുന്നത്. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം എന്താകുന്നു? ഇദാ ലഖീതുമൂഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവനെ കണ്ടുമുട്ടുമ്പോൾ, വഖദ് ജഅൽതും മഅഹു ആലിഹതൻ ഉഖ്ര. നിങ്ങൾ അള്ളാഹുവിന് പുറമേ മറ്റു ആരാധ്യന്മാരെ സ്വീകരിച്ചതിനാൽ, മാ ളന്നുകും അൻ യഫ്അല ബികും. അവൻ നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വഖദ് കഫർതും ബി വഅശ്റക്തും ബി ഗൈറഹു മാ ളന്നുകും അൻ യഫ്അല ബികും വല്ലാഹു തആല യഖൂൽ. ആ അല്ലാഹു നിങ്ങൾ അവനിൽ പങ്കുചേർക്കുന്നതിനെ, ആ പങ്കുചേർക്കുന്ന കാര്യത്തെ
ഏത് രൂപത്തിലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ പിടികൂടുക? എന്താണ് നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് വിചാരിക്കുന്നത്? യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറ

0: ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, തീർച്ചയായും അവന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഉവാഹുന്നാർ, അവൻ്റെ അഭയസ്ഥലം, അവന് ചെന്നു ചേരാനുള്ള സ്ഥലം നരകമാകുന്നു. വമാലില്ലാലിമീന മിൻ അൻസാർ, അള്ളാഹുവിൽ പങ്കുചേർത്ത അക്രമികൾക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല. സൂറത്തു നിസാഇൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ് യുശ്രക വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കുചേർക്കപ്പെടുന്നതിനെ അവൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് താഴെയുള്ളത്, അതല്ലാത്തത് അവൻ പൊറുത്തു കൊടുത്തേക്കാം. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, അവൻ വലിയ അപരാധമാകുന്നു കെട്ടിച്ചമച്ചു പറയുന്നത്. സൂറത്തു നിസാഇൽ തന്നെ കാണാം, വമൻ യുശ്രിക് ബില്ലാ ഫഖദ് ദല്ല ദലാലൻ ബഈദാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ അവൻ വിദൂരമായ വഴിപിഴവിലാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരമെന്താകുന്നു. അന്നഹു ഫാഇലും ബിക്കും ഇദാ അശ്റക്തും ബിഹി വഅബദ്തും മഅഹു ഗൈറ, നിങ്ങൾ അവനിൽ പങ്കുചേർത്താൽ, അവനിൽ നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കിയാൽ, അവനല്ലാത്തവർ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ ലൊന്ന് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. ഫമാ ലൊന്നുക്കും, ലൊന്ന് എന്നതിന് യഥാർത്ഥത്തിൽ അൽ ഇഅ്തിഖാദുൽ ഖത, തെറ്റായ വിശ്വാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ലൊന്ന് എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വസമ്മാ ലന്നൻ ലിഅന്നഹു ഗൈറു മുതാബിഖിൽ വാഖിഅ ലിൽ വാഖിഅ, സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമല്ല അവരുടെ വിശ്വാസം. അള്ളാഹുവിന് പങ്കാളിയുണ്ടെന്ന വിശ്വാസം അത് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ലൊന്ന് എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വലം യുസമ്മിഹി ഇൽമൻ, ഒരിക്കലും അള്ളാഹു ഇൽമ് എന്നല്ല അതിന് പേരിട്ടത്. ലിഅന്നൽ ഇൽമ ലാ യുതാബിഖു ഇല്ലാ അലൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ വാഖിഅ, ഉള്ള കാര്യം വിശ്വസിക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയുക. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രയോഗം ലൊന്ന്, ഫമാ ലൊന്നുക്കും, എന്നാൽ നിങ്ങളുടെ വിചാരം എന്താകുന്നു എന്നതാണ്. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇയ്യാക്കും വദ്ദന്ന, നിങ്ങൾ ഊഹങ്ങളെ കരുതിയിരിക്കണം. ഫഇന്ന ദ്ദന്ന അക്സബുൽ ഹദീസ്, തീർച്ചയായും സംസാരത്തിൽ ഏറ്റവും കളവാകുന്നു ലൊന്ന് എന്നത്. ഈ ഊഹത്തിൻ്റെ പിന്നാലെ ഊഹിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന, ഊഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് കാരണമായിത്തീരുമെന്നതാണ് ആ പദപ്രയോഗത്തിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. വൽ മഅന അന്ന ഇഅ്തിഖാദികും ഫീ ജാനിബി റബ്ബിൽ ആലമീൻ ജഹ്ലുൻ മുൻകർ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം അജ്ഞതയാകുന്നു, അതേപോലെ തന്നെ വെറുക്കപ്പെട്ട വിശ്വാസമാകുന്നു. അതുകൊണ്ട് ഈ ചോദ്യം ഏത് കാലഘട്ടത്തിലും പ്രസക്തമാകുന്നു. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരമെന്താകുന്നു എന്ന ചോദ്യം. തുടർന്ന് അദ്ദേഹം പറയുന്നു 88-ാമത്തെ വചനം, ഫനദറ നദ്റത ഫിൻ നുജൂം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. ഫനദറ അങ്ങനെ അദ്ദേഹം നോക്കി, നദ്റതൻ ഒരു നോട്ടം, ഫിൻ നുജൂം നക്ഷത്രങ്ങളിൽ. തഫ്സീറുകളിൽ എന്തായിരുന്നു അദ്ദേഹം ആ നോക്കിയതിൻ്റെ ലക്ഷ്യമെന്ന് പലതരത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒന്ന്, ആ സമൂഹത്തിൽ നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന, നക്ഷത്രങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുപോലെ തന്നെ അത്തരം ആളുകളുടെ മുമ്പിൽ അദ്ദേഹം ഒരു പ്രകടനം വെറുതെ പ്രകടിപ്പിച്ചതാണെന്നാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചിന്ത മാറ്റിവിടാൻ വേണ്ടി ആ കാര്യത്തിലേക്ക് ആ വസ്തുവിലേക്ക് തന്നെ നോക്കുന്ന ഒരു സമ്പ്രദായം അതിന് അറബികൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ശേഷം സൂറത്തുൽ അംബിയായിൽ 57-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വതല്ലാഹി ലഅകീദന്ന അസ്നാമകും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞാനൊരു തന്ത്രം പ്രയോഗിക്കാൻ പോകുന്നു. നിങ്ങൾ തിരിഞ്ഞ് നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിനു ശേഷം അവിടെ ആ ആരാധ്യ വസ്തുക്കളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് ആ ആരാധ്യ വസ്തുക്കൾ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവരല്ല. കാരണം അവക്ക് സഹായിക്കാനോ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. വഫി യൗമി ഈദി മിനൽ അയ്യാദ് ദഅഹു ഇലൽ ഖുറൂജി മഅഹും. ആ ആളുകൾ ഒരു ഉത്സവത്തിന് വേണ്ടി പോവുകയാണ്. അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. വഖാലു ഇന്നക ലൗ ഖറജത മഅന ഫീ ഈദിന ലറഅയ്ത അന്ന ഫീ ദീനിന ഫുസ്ഹ. നീ ഞങ്ങളുടെ കൂടെ പോന്നാൽ നിനക്ക് മനസ്സിലാകും ഞങ്ങളുടെ ദീന് അതെത്ര നല്ലതാണെന്ന്. വലറഅയ്ത അന്ന ദീനന ഹസനുൻ ഫഖ്റുജ് മഅന യാ ഇബ്രാഹീം ഫീ യൗമിൽ ഈദി. നീ ഞങ്ങളുടെ കൂടെ ഈ ഉത്സവ ദിവസം പോരൂ എന്ന് അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ സമയത്ത് ഫനദറ നദറത ഫിൻ നുജൂം, അദ്ദേഹം നക്ഷത്രത്തിലേക്ക് നോക്കി. ഹാദിഹി ഹാലുൽ മുതഫക്കിർ, ഒരാൾ ഒരു ചിന്തിക്കുന്ന ആളുടെ അവസ്ഥയാകുന്നു ഇത്. ലിഅന്നൽ ഇൻസാന ഇദാ അറാദ അൻ യതഫക്കറ, ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ, ഖത അശ്ശവാഗില അൻ ബസരിഹി, തൻ്റെ ദൃഷ്ടി മറ്റെല്ലാത്തിൽ നിന്നും വേർപ്പെടുത്തും. അങ്ങനെ ഫയന്ദുർ ഫിസ്സമാഇ, ആകാശത്തിലേക്ക് നോക്കും. ഹത്താലാ യറ ശൈഅൻ ഹൗലഹു യശ്ഗുലുഹു അമ്മാ യുഫക്കിറു ഫീ, താൻ ചിന്തിക്കുന്ന കാര്യത്തിൽ മറ്റൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടി തൻ്റെ ശ്രദ്ധ അതിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടി ആ നോട്ടമാണ് അദ്ദേഹം നോക്കിയതെന്ന് പ്രാമാണികരായ മുഫസ്സിറീങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ ആ സമൂഹത്തിലുള്ള ആ തെറ്റായ വിശ്വാസത്തെ തുറന്നെതിർക്കലും അതിൽ ഒട്ടും തന്നെ യുക്തിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തലും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കാം എന്നും, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും നമ്മുടെ ജീവിതത്തിൽ അബൗദികമായ നിലയിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ സാധ്യമല്ലെന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം തൗഹീദിൻ്റെ വിഷയത്തിൽ നാം ഓരോരുത്തർക്കും ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചരിത്രത്തിലൂടെ ഗുണപാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാതെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സോഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم
3: من ذا الذي يقرض الله قرضا

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ അധ്യായം 57, സൂറ അൽ ഹദീദ് 11-21 വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി.
1: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: أفلا ينظرون إلى الإبل كيف خلقت
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90-20-840-840.
6: ഖുർആൻ റേഡിയോയിൽ തഫ്സീറു അമാനി. ബഹുമാനനായ മുഫസ്സിർ അമാനി മൗലവി നിർവഹിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം കേട്ടുപഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് തഫ്സീറു അമാനി. ഇന്നത്തെ തഫ്സീറു അമാനിയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാക്കയുടെ 25-37 വചനങ്ങളുടെ വിശദീകരണങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്.
7: വചനം 25. വാക്കർത്ഥം: വ അമ്മാമൻ ഊത്തിയ, എന്നാൽ കൊടുക്കപ്പെട്ടവനോ, കിതാബഹു, തൻ്റെ ഗ്രന്ഥം, ബിഷിമാലിഹി, തൻ്റെ ഇടങ്കയ്യിൽ, പയകോലു, അവൻ പറയും, യാ ലൈത്തനീ, ഹാ ഞാനായിരുന്നെങ്കിൽ നന്നായേനെ, ലം ഊത്ത, എനിക്ക് നൽകപ്പെടാതെ ഇരുന്നെങ്കിൽ, കിതാബിയ, എൻ്റെ ഗ്രന്ഥം.

0: എന്നാൽ യാതൊരുവന്റെ ഇടംകൈയിൽ അവന്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ടുവോ, അവനാകട്ടെ, അവൻ പറയും, ഹാ, എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ നന്നായേനെ. വചനം 26. വാക്കർത്ഥം: വലം അദരി, ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ, മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന്.
1: വലം അദരി മാ ഹിസാബിയ,
0: എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ നന്നായേനെ. വചനം 27. വാക്കർത്ഥം: യാ ലൈതഹ, ഹാ, അതായെങ്കിൽ നന്നായേനെ. കാനത്തി, അതായിരുന്നുവെങ്കിൽ. അൽ ഖാളിയ, തീരുമാനം വരുത്തുന്നത്, കലാശിപ്പിക്കുന്നത്.
1: യാ ലൈതഹ കാനത്തിൽ ഖാളിയ,
0: ഹാ, അത് അക്കാര്യം അഥവാ മരണം തീരുമാനം വരുത്തുന്നതായിരുന്നെങ്കിൽ നന്നായേനെ.
2: അഥവാ അതോടെ
0: എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വചനം 28. വാക്കർത്ഥം: മാ അഗ്ന, ഐശ്വര്യമാക്കിയില്ല, ഉപകരിച്ചില്ല. അന്നി, എനിക്ക്, എന്നെ സംബന്ധിച്ച്. മാലിയ, എന്റെ ധനം, എനിക്കുള്ളത്. എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല. വചനം 29. വാക്കർത്ഥം: ഹലക അന്നി, എനിക്ക് നശിച്ചു, നഷ്ടപ്പെട്ടു. സുൽത്താനിയ, എന്റെ ശക്തി, സ്വാധീനം, അധികാരം, പ്രമാണം, ന്യായം.
1: ഹലക അന്നി സുൽത്താനിയ,
0: എന്റെ സ്വാധീനശക്തി എന്നിൽ നിന്ന് നശിച്ചുപോയി അഥവാ നഷ്ടപ്പെട്ടുപോയി. വചനം 25 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: കുറ്റവാളികളുടെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം അവരുടെ ഇടംകൈയിലായിരിക്കും കൊടുക്കപ്പെടുക. അപ്പോൾ അവർ അങ്ങേയറ്റം ഖേദത്തിലും നിരാശയിലുമായിത്തീരുന്നു. അയ്യോ, ഈ ഗ്രന്ഥം കിട്ടിയിരുന്നില്ലെങ്കിൽ, അയ്യോ, വിചാരണ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ലെങ്കിൽ, ആ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അയ്യോ, എന്റെ സ്വത്തും സമ്പത്തും ഒന്നും എനിക്ക് ഉപകരിച്ചില്ലല്ലോ. അയ്യോ, എനിക്കിവിടെ ഒരു കഴിവും സ്വാധീനവും ഇല്ലാതായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ വിലപിച്ചുകൊണ്ടിരിക്കും. മാലിയ എന്ന വാക്കിന് എന്റെ ധനം എന്ന അർത്ഥമാണ് നാം മുകളിൽ സ്വീകരിച്ചത്. എനിക്കുള്ളത് എന്നും അതിന് അർത്ഥം വരാം. അഥവാ എന്റേതായുള്ള യാതൊന്നും എനിക്കുപകരിച്ചില്ലല്ലോ എന്ന് സാരം. അതുപോലെ തന്നെ സുൽത്താനിയ എന്ന വാക്കിന് എന്റെ ന്യായം എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ന്യായങ്ങളും തെളിവുകളും കൊണ്ടുവന്ന് സമർപ്പിക്കുവാനുള്ള അവസരം ഇല്ലാതായല്ലോ എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. രണ്ടായാലും തത്വത്തിൽ ഒന്നുതന്നെ. ഇവരെക്കുറിച്ച് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്നത് ഇപ്രകാരമായിരിക്കും. വചനം 30. വാക്കർത്ഥം: ഖുദൂഹു, അവനെ പിടിക്കുവീൻ. ഫഗുല്ലൂഹു, എന്നിട്ടവനെ ആമത്തിൽ ബന്ധിക്കുവീൻ.
1: ഖുദൂഹു ഫഗുല്ലൂ,
0: അവനെ പിടിക്കുവീൻ, എന്നിട്ട് അവനെ കഴുത്തോടു ചേർത്ത് ആമം വെക്കുവീൻ. വചനം 31. വാക്കർത്ഥം: ഫുമ്മ, പിന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ, ആളിക്കത്തുന്ന നരകത്തിൽ. സ്വല്ലൂഹു, അവനെ കടത്തുവീൻ, ഇട്ടരിക്കുവീൻ. പിന്നെ അവനെ ജ്വലിക്കുന്ന നരകത്തിൽ കടത്തുവീൻ. വചനം 32 വാക്കർത്ഥം സുമ്മ ഫീ സിൽസിലത്തിൻ, പിന്നെ ഒരു ചങ്ങലയിൽ. ദർഉഹ, അതിൻ്റെ നീള അളവ് സബ്ഊന ദിറാ, 70 മുഴമാണ്. ഫസ്ലുക്കൂഹു, അവനെ പ്രവേശിപ്പിക്കുവീൻ.

0: പിന്നെ 70 മുഴം അളവുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുവീൻ. വചനം 33. വാക്കർത്ഥം: ഇന്നഹു കാന, നിശ്ചയമായും അവനായിരുന്നു. ലാ യുഅ്മിനു, വിശ്വസിക്കാതെ. ബില്ലാഹി, അല്ലാഹുവിൽ. അൽ അലീം, മഹാനായ.
1: ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം,
0: കാരണം നിശ്ചയമായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വചനം 34. വാക്കർത്ഥം: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല, പ്രേരണ നൽകിയിരുന്നതുമില്ല. അലാ ത്വആമിൻ, ഭക്ഷണം നൽകുവാൻ, ഭക്ഷണത്തിന്. അൽ മിസ്കീൻ, സാധുവിന്, പാവപ്പെട്ടവൻ്റെ.
1: വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ,
0: സാധുവിന് ഭക്ഷണം നൽകുന്നതിന് അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല. വചനം 35. വാക്കർത്ഥം: ഫലൈസ ലഹു, ആകയാൽ അവനില്ല. അല്യവും, ഇന്ന്. ഹാഹുന, ഇവിടെ. ഹമീം, ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും.
1: ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം,
0: ആകയാൽ ഒരു ഉറ്റ ബന്ധുവും ഇന്ന് അവന് ഇവിടെയില്ല. വചനം 36. വാക്കർത്ഥം: വലാ ത്വആമുൻ, ഭക്ഷണവുമില്ല.

0: ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഭക്ഷണവും ഇല്ല. വചനം 37. വാക്കർത്ഥം: ലാ യഅ്കുലുഹു, അതിനെ തിന്നുകയില്ല, ഭക്ഷിക്കുകയില്ല. ഇല്ലൽ ഖാത്തിഊൻ, പിഴച്ചവർ അല്ലാതെ, തെറ്റു ചെയ്തവർ അല്ലാതെ.
1: ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ,
2: പിഴച്ചവർ അഥവാ തെറ്റു ചെയ്തവർ അല്ലാതെ അത് ഭക്ഷിക്കുകയില്ല.
0: വചനം 30 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഇത്രയും കഠിന കഠോരമായ ശിക്ഷ അവർക്ക് നൽകപ്പെടുവാൻ രണ്ട് കാരണം അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രേരണ നൽകിയിരുന്നതുമില്ല. ഇതാണ് അവ: എല്ലാവിധ നന്മയുടെയും എല്ലാത്തരം സൽക്കർമ്മങ്ങളുടെയും അടിത്തറ അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ വല്ല നല്ല കാര്യവും ചെയ്തിരുന്നാൽ പോലും അത് പരലോകത്തു വച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് അർഹമാകുന്നതുമല്ല. 25:23 വചനത്തിൽ അള്ളാഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹജീവികളോടുള്ള കടമകളിൽ വച്ച് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ. അതിന് തയ്യാറില്ലാത്തവനിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുവാനുള്ളത്? ചുരുക്കത്തിൽ, ഈ രണ്ട് കാര്യങ്ങളുടെയും അഭാവത്തിൻ്റെ അർത്ഥം അവൻ സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ പാലിക്കാത്തവനാണ് എന്നാണല്ലോ. സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്നോ മറ്റോ പറയാതെ അതിന് പ്രേരണ നൽകിയിരുന്നില്ല, വലാ യഹൗദു എന്നു പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്താകുന്നു. അവരവർ നൽകിയാലും പോരാ, മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ വേണ്ടുന്ന പ്രേരണയും പരിശ്രമവും കൂടി ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഗിസ്ലീൻ കൊണ്ടുദ്ദേശ്യം എന്താണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാമെങ്കിലും നരകക്കാരുടെ മാംസങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകുന്നതും ദുർഗന്ധം വമിക്കുന്നതുമായ
2: ദുർനീരാണതെന്നത്രേ
0: അധിക വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. വ്രണങ്ങൾ മുതലായവ കഴുകിയ വെള്ളം എന്നാണ് ആ വാക്കിന് ഭാഷാർത്ഥം. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതും അദ്ദേഹം ശരിവച്ചതുമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിച്ചെയ്തതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഗിസ്ലീനിൽ നിന്ന് ഒരു കൊട്ടക്കോരി വെള്ളം ഇഹലോകത്തിൽ ഒഴുക്കപ്പെടുന്ന പക്ഷം ഇഹത്തിലുള്ളവർക്കെല്ലാം അത് നാറ്റമുണ്ടാക്കുന്നതാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാക്കയുടെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

مما اكتسبن واسأل الله من فضله إن الله كان بكل شيء عليما.

الذين هادوا يحرفون الكلم عن مواضعه ويقولون

فمنهم من آمن به ومنهم من صد عنه وكفى

ഈതൂന ഫഅഅരിദ് അൻഹും വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീലാ അഫല യതദബ്ബറൂന അൽഖുർആൻ വലൗ കാന മിൻ ഇൻ

نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله

تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة

أنفسهم إن الله لا يحب من كان خوانا أثيما يستخف

والصلح خير وأحضرت الأنفس الشح.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നുകാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് തെൻസിലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കിയ തെൻസിലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 1 മുതൽ

0: ജസാകുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും ആദ്യത്തെ 150 വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലോസി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി, ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ സൂറ ഹാഖയിലെ 44 മുതൽ 47 വരെ വചനങ്ങൾ.
1: വചനം 44. വാക്കർത്ഥം: വലൗ തഖവ്വല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കി എങ്കിൽ, കെട്ടി പറഞ്ഞു എങ്കിൽ, അലൈന, നമ്മുടെ പേരിൽ, ബഅദൽ അക്കാവിയിൽ, ചില കൃത്രിമ വാക്കുകൾ, വല്ല വാക്കുകളും.
2: വലൗ തഖവ്വല അലൈന ബഅദൽ അക്കാവിയിൽ,
1: അദ്ദേഹം അഥവാ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും

0: അർത്ഥം ഥുമ്മ ലഖത്അന, പിന്നെ നാം മുറിക്കുകയും ചെയ്യും. മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അൽ വഥീൻ, ഹൃദയനാഡി, ജീവ നാഡി.
1: ثم لقطعنا منه الوتين,
0: പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. വചനം 47. വാക്കർത്ഥം ഫമാ മിങ്കും, അപ്പോൾ നിങ്ങളിൽ ഇല്ല, നിങ്ങളിൽ ഉണ്ടാവുക ഇല്ല. മിൻ അഹദിൻ, ഒരാളും തന്നെ. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. ഹാജിസീൻ, തടയുന്നവരായിട്ട്, തടസ്സം ചെയ്യുന്നവരായിട്ട്.
1: ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ,
2: അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല.
0: വചനം 44 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. അഹദിന മിൻഹു ബിൽ യമീൻ എന്ന വാക്യത്തിന് വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വലങ്കൈക്ക് പിടിച്ചു ശിക്ഷിക്കുമെന്നും ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും കുതറി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ശക്തമായ നിലയിൽ പിടിച്ചു ശിക്ഷാനടപടി എടുക്കുമെന്നത്രേ അതുകൊണ്ടുദ്ദേശ്യം. ഹൃദയത്തോട് ബന്ധപ്പെട്ടു നിൽക്കുകയും അറ്റുപോയാൽ ജീവഹാനി നേരിടുന്നതുമായ ഒരു നാഡിയാണ് അൽ വത്തീൻ, അഥവാ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടു നടക്കുന്ന നാഡി. അവിശ്വാസികൾ ഘോഷിക്കുന്നതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ യാതൊന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, അഥവാ അങ്ങനെ വല്ലതും ചെയ്തേക്കുന്ന പക്ഷം അള്ളാഹു നബി തിരുമേനിയെ ഒരിക്കലും വെറുതെ വിടുകയില്ല. നിശ്ചയമായും അതികഠിനമായി ശിക്ഷിക്കുകയും ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു നടപടി എടുക്കുന്ന പക്ഷം അത് തടയുവാൻ ആരെക്കൊണ്ടും സാധ്യവുമല്ല എന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഒരു ഭൗതിക ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക വൃത്തത്തിൽ വച്ച് ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി ആ ഭരണാധിപന്റെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ചു പറയുന്ന പക്ഷം അത് രാജദ്രോഹവും ഭരണഭദ്രതയ്ക്ക് ഹാനികരവുമായി ഗണിക്കപ്പെടുകയും വമ്പിച്ച ശിക്ഷാനടപടികൾക്ക് അയാൾ വിധേയനായി തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ദൈവിക നിയമ വ്യവസ്ഥയുടെ പരമോന്നതയ്ക്കും പരിശുദ്ധതയ്ക്കും കളങ്കം ചാർത്തുമാറ് പ്രവാചക പദവിയുള്ള ഒരു ദൈവദൂതൻ അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സ്വന്തം വകയായി കെട്ടിച്ചമയ്ക്കുന്ന പക്ഷം യാതൊരു നടപടിയുമെടുക്കാതെ അദ്ദേഹത്തെ യഥേഷ്ടം വിഹരിക്കുവാൻ അള്ളാഹു വിട്ടുകളയുകയോ? അതൊരിക്കലും സംഭവ്യമല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം 20 പരം കൊല്ലം ജീവിച്ചു. അനേകം കെങ്കേമന്മാരായ ശത്രുക്കൾ തിരുമേനിയെ വകവരുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും മാത്രമല്ല, അറേബ്യയിൽ മുഴുക്കെ നബിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ കൈക്കുപോലും തിരുമേനിക്ക് അപായമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുമായിക്കൊണ്ട് അവിടുത്തെ പ്രബോധനയാത്ര അവസാനം വരെ തുടർന്നു പോന്നു.
2: തിരുമേനി കൊളുത്തിവെച്ച ആ സത്യദീപത്തിൻ്റെ വെളിച്ചം
0: ഏറെ താമസിയാതെ വിദൂര നാടുകളിൽ ആകമാനം വ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്ക് തികച്ചും മതിയായ ഒരു തെളിവാണിത്. ഈ തെളിവ് ഖുർആൻ മാത്രം സമർപ്പിക്കുന്ന തെളിവല്ല, ഇന്ന് നിലവിലുള്ള തൗറാത്തും ഈ തെളിവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോടും അള്ളാഹു പ്രസ്താവിച്ചതായി തൗറാത്ത്

0: ത്തിൽ ഇങ്ങനെ കാണാം, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് ഒക്കെയും അവൻ അവരോടും പറയും. അവർ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇതിൽ മൂസ അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകനെ അവരുടെ അഥവാ ഇസ്രായേല്യരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഇസ്രായേല്യരുടെ സഹോദരവർഗമായ ഇസ്മായിലികളിൽ അറബികളിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്നത് വ്യക്തമാണ്. ചരിത്ര സ്വഭാവങ്ങൾ വെച്ചു നോക്കുമ്പോൾ മൂസ നബി അലൈഹിസ്സലാമയോട് ഉപമിക്കാവുന്ന ഒരു പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റൊരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. വല്ല പ്രവാചകനും അല്ലാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറയുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെടണമെന്നും അതിൽ പറഞ്ഞു. ഇത് ഖുർആൻ ഇവിടെ പ്രസ്താവിച്ച അതേ ആശയമാണ് കുറിക്കുന്നത്. വേദക്കാർ ജൽപ്പിക്കുന്നതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് കൊല്ലപ്പെട്ടു പോകേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. മാത്രമോ, വല്ലാഹു യഅസ്വിമുക മിനന്നാസ്, അല്ലാഹു നിന്നെ മനുഷ്യരിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകി അല്ലാഹു നബിക്ക് ധൈര്യമൂട്ടുകയും ചെയ്തു. സത്യപ്രവാചകനെ തിരിച്ചറിയുവാൻ തൗറാത്ത് നിർദ്ദേശിച്ച അടയാളം യഹോവയുടെ അഥവാ അല്ലാഹുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യുക എന്നതാണല്ലോ. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെന്ന് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവചനങ്ങൾ പൂർത്തിയായി പുലരാത്തതായി ഒന്നും തന്നെ ഇതുവരെ.
1: പീസ് ഖുർആൻ റേഡിയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 104 മുതൽ 105 വരെ. അത്തഹ്സീനിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 103 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 104, 105 ആയത്തുകളാണ് എടുക്കുന്നത്.

യാ അയ്യൂഹല്ലദീന, ഇവിടെ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, യാ അയ്യൂഹ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. റാഇന വഖൂലുൻ ദുർന അല്ല, കൂട്ടി ഓതുമ്പോൾ വഖൂലുൻ ദുർന. ഇവിടെ ഉൻദുർ സാക്കിന നൂന് ശേഷം ദാദ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ദാദ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. അതുപോലെ തന്നെ ദാദിൻ്റെ മഖ്റജ് ഉൻദുർ ലുർ എന്നല്ല, ഉൻദുർന. വഖൂലുൻ ദുർന. വസ്മഉ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് അഥവാ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. കൃത്യമായിരിക്കണം. വസ്മഉ അല്ല വസ്മഉ. വലിൽ കാഫിരീന അസാബുൻ അലീം. തൻവീന് ശേഷം ഹംസ, ഇദ്ഹാർ, വെളിവാക്കണം, മണിക്കരുത്. അസാബുൻ അലീം. അടുത്ത ആയത്തിൽ മാ യവദ്ദു അല്ലദീന കഫറു, അല്ലദീന, ഇവിടെയും അല്ലദീന ദാല് ശ്രദ്ധിക്കണം. അല്ലദീന അല്ലദീന അല്ല അല്ലദീന. മാ യവദ്ദു അല്ലദീന കഫറു മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി. ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന അൻ യുനസ്സല. സുക്കൂനുള്ള നൂനിന് ശേഷം യാ, നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന അൻ യുനസ്സല അൻ യുനസ്സല. അതുപോലെ തന്നെ അൻ യുനസ്സല അലൈക്കും. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അതിൻ്റെ മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻ യുനസ്സല അലൈക്കും. സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം, ഇദ്ഗാം മുതമാസിലേൻ, ഇദ്ഗാം ബിഗുന്ന, മീമിനടുത്ത മീമിലേക്ക് മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അലൈക്കും മിൻ, മിൻ ഖൈരിൻ. സുക്കൂനുള്ള നൂനിന് ശേഷം ഖ, ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖ, മിൻ ഖ, മിൻ ഖൈരിൻ മിൻ. തൻവീന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന. തൻവീന് ശേഷം മീം വന്നാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും. അതുപോലെ തന്നെ മിൻ റബ്ബിക്കും, സാക്കിന നൂനിന് ശേഷം റാ, നൂനിനെ റായിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മിർ റബ്ബിക്കും. മിർറ അല്ല മിർറബ്ബിക്കും. വല്ലാഹു യഖ്തസ്സു. ഖാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. അതേസമയം താ വളരെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. സ്വാദ് ഹെവി ആയിട്ട് മീൻസ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ. യഖ്തസ്സു. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതി. സ്വാദ് ഹെവി ലെറ്ററാണ്, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം ഉച്ചരിക്കുമ്പോൾ. യഖ്തസ്സു ബിറഹ്മതി. ബിറഹ്മതി തൊണ്ടയുടെ മധ്യഭാഗമാണ്. ബിറഹ്മതിഹി മൻ യശാ. നൂനിനെ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
ഇത് ഗാംബിഗുന്ന. അതുപോലെ യഷ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്, മുത്തസിൽ വാജിബാണ്. വല്ലാഹു ദുൽ ഫളിൽ അസീം, വല്ലാഹു ദുൽ ദുൽ അല്ല ദുൽ ഫളിൽ ദാദ് സ്വാദിന് പുള്ളിയിട്ട ദാദ്, നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ഹെവിയായിട്ട് സ്വരഭാരത്തിൽ ഉച്ചരിക്കും. ദുൽ ഫളിൽ അസീം അസീം, ഇവിടെ താന് പുള്ളിയിട്ട ദാദ്, അതും വേറെ ശബ്ദം തന്നെയാണ്. അസീം ഹെവി ലെറ്ററാണ്. വളരെ കൃത്യമായിട്ട് ഈ അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കണം. വല്ലാഹു ദുൽ ഫളിൽ അസീം, മൂന്നും ഒരു ശബ്ദമാവരുത്. വല്ലാഹു ദുൽ ഫളിൽ അസീം അല്ല വല്ലാഹു ദുൽ ഫളിൽ അസീം. ഒന്നുകൂടെ ഓതാം. يا ايها الذين امنوا لا تقولوا راعنا وقولوا انظرنا واسمعوا

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 104 105 വചനം. ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും. ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക്.
4: മനപാഠം 1 മുതൽ 30 വരെ, പേജ് 526, സഅദ് അൽ ഗാമിദി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ് മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഇൻസാൻ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ

بسم الله يا عم.

0: رحمته والظالمين أعد لهم عذابا أليما.
1: മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അഹ്സാബ് 50 മുതൽ 52 വരെയുള്ള വചനം ഷെയ്ഖ് ബദർ തുർക്കി.

0: ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അബു ഐജാൻ, മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ ഷെയ്ഖ് ബദർ അത്തുറക്കിയുടെ ഖിറാത്തായിരുന്നു ഹറമൈൻ ലൈവിൽ കേട്ടത്.
1: ഇലാഹി വാസിഉൽ കരമി വ റബ്ബ്.

0: പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്,

തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നുകൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ അന്നിസയിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി.
2: വചനം 13. വാക്കർത്ഥം: ഫഇദാ നുഫിഖ, എന്നാൽ ഊതപ്പെട്ടാൽ, ഫിസ്സൂരി, കാഹളത്തിൽ, കൊമ്പിൽ, നഫ്ഖത്തുൻ വാഹിദ, ഒരൊറ്റ ഊത്ത്.
3: فإذا نفخ في الصور نفخة واحدة.
2: എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊതപ്പെട്ടാൽ. വചനം 14. വാക്കർത്ഥം: വഹുമിലത്തി, പൊക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും. അൽ അർദു, ഭൂമി. വൽ ജിബാലു, മലകളും പർവ്വതങ്ങളും. ഫദുക്കത, എന്നിട്ട് രണ്ടും പൊടിച്ച് തകർക്കപ്പെട്ടാൽ, നിരത്തപ്പെട്ടാൽ. ദക്കതം വാഹിദ, ഒറ്റ ഇടിച്ചു തകർക്കൽ.
3: വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കത ദക്കതം വാഹിദ,
2: ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ ഒരു ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ. വചനം 15. വാക്കർത്ഥം: ഫയൗമ ഇദിൻ, അപ്പോൾ ആ ദിവസം. വഖഅതി, സംഭവിക്കുകയുണ്ടായി, സംഭവിക്കുകയായി. അൽ വാഖിഅ, ആ സംഭവം. അപ്പോൾ അന്ന് ആ സംഭവം സംഭവിക്കുകയായി. വചനം 16. വാക്കർത്ഥം: വൻശക്കത്തി, പൊട്ടിപ്പിളരുകയും ചെയ്യും. അസ്സമാഉ, ആകാശം. ഫഹിയ, എന്നിട്ടത്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. വാഹിയ, ദുർബലമായതായിരിക്കും.
3: വൻശഖത്തി സമാഉ ഫഹിയ യൗമ ഇദിൻ വാഹിയ,
2: ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും. എന്നിട്ടത് അന്ന് കുഴഞ്ഞ് ദുർബലമായതായിരിക്കും. വചനം 17. വാക്കർത്ഥം: വൽ മലക്കു, മലക്കുകൾ. അലാ അർജാഇഹ, അതിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടായിരിക്കും. വയഹ്മിലു, വഹിക്കുന്നതാണ്. അർഷ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അർഷ്. ഫൗക്കഹും, അവരുടെ മീതെ. യൗമ ഇദിൻ, ആ ദിവസം. സമാനിയ, എട്ട് കൂട്ടർ, എട്ടാൾ.

0: മലക്കുകൾ അതിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ടായിരിക്കും. നിന്റെ റബ്ബിൻ്റെ അർഷ് അഥവാ സിംഹാസനം അന്ന് അവരുടെ മീതയായി 8 കൂട്ടർ വഹിക്കുന്നതുമാണ്. വചനം 18. വാക്കർത്ഥം: യൗമ ഇദിൻ, ആ ദിവസം, തുഅറദൂന, നിങ്ങൾ കാണിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. ലാ തഖ്ഫ, മറഞ്ഞു പോവുകയില്ല, രഹസ്യമാവുകയില്ല, ഒളിഞ്ഞു പോവുകയില്ല. മിങ്കും, നിങ്ങളിൽ നിന്ന്, ഖാഫിയ, ഒരു മറഞ്ഞതും ഒരു ഗോപ്യമായതും.
1: യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ,
0: അന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കപ്പെടുന്നതാണ് അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. രഹസ്യമായി മറഞ്ഞുകിടക്കുന്ന ഒരു കാര്യവും അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. വചനം 13 മുതൽ 18 വരെയുള്ളതിൻ്റെ വിശദീകരണം. ആദ്യത്തെ വചനങ്ങളിൽ ഒന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും പിന്നീട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സൃഷ്ടികളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തെക്കുറിച്ചുമാണ് പറയുന്നത്. സൂറത്തുൽ ഫജറിൽ: ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാ റബ്ബുക വൽ മലകു സ്വഫൻ സ്വഫ, ഭൂമി ഇടിപൊടിയായി ഇടിച്ചു തകർക്കപ്പെടുകയും
2: നിന്റെ റബ്ബും
0: അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ എന്ന് പ്രസ്താവിച്ചതും ഇതേ അവസരത്തെക്കുറിച്ച് തന്നെയാകുന്നു. താഴെ സൂറത്തുകളിൽ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെപ്പറ്റി കൂടുതൽ പ്രസ്താവിച്ചു കാണാം. അന്ന് അർഷാകുന്ന സിംഹാസനം വഹിക്കുന്നത് 8 കൂട്ടരായിരിക്കും എന്നു പറഞ്ഞതിൻ്റെ വിശദീകരണവും അതിൽ അടങ്ങിയ രഹസ്യവും നമുക്കറിയുന്നതല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞു തന്നതിൽ കവിഞ്ഞ് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അനുമാനിക്കുവാൻ നിവൃത്തിയില്ല. ഏതായാലും ആ സന്ദർഭത്തിൻ്റെ ഗൗരവാവസ്ഥയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. 8 കൂട്ടർ അഥവാ സമാനിയ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം 8 മലക്കുകൾ എന്നാണെന്നും അതല്ല 8 സംഘം മലക്കുകൾ എന്നാണെന്നും വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അല്ലാഹു. അതുകൊണ്ട് നമ്മുടെ ഐഹിക കോടതികളെപ്പറ്റി നാം വിഭാവനം ചെയ്യുന്നതുപോലെയുള്ള യാതൊരു വിഭാവനയും ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹാകോടതിയെപ്പറ്റി നാം വിഭാവനം ചെയ്തുകൂടാത്തതാകുന്നു. അപ്പോൾ അവൻ്റെ അർഷിനെ സംബന്ധിച്ചും അത് മലക്കുകൾ വഹിക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം അത് ഇന്നിന്ന പ്രകാരത്തിലായിരിക്കുമെന്ന് നിർണയിച്ചു രൂപപ്പെടുത്തുവാൻ നമുക്ക് പാടില്ല, നമുക്കതിനുള്ള കഴിവുമില്ല.
3: വചനം 19. വാക്കർത്ഥം: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊത്തിയ കിതാബഹു, അവൻ അവൻ്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ട, ബിയമീനിഹി, അവൻ്റെ വലങ്കയ്യിൽ, ഫയഖൂലു, അവൻ പറയും, ഹാ ഉമു, ഇദാ എടുക്കുവീൻ, ഇഖ്റഉ, വായിക്കുവീൻ, കിതാബിയ, എൻ്റെ ഗ്രന്ഥം.

0: എന്നാൽ അപ്പോൾ ഏതൊരുവന് അവന്റെ ഗ്രന്ഥം അഥവാ കർമ്മരേഖ തന്റെ വലങ്കയിൽ കൊടുക്കപ്പെട്ടുവോ അവൻ പറയും, ഇതാ എടുത്തുകൊള്ളുവീൻ, എന്റെ ഗ്രന്ഥം വായിക്കുവീൻ. വചനം 20. വാക്കർത്ഥം: ഇന്നീ ലനന്തു, നിശ്ചയമായും ഞാൻ ധരിച്ചു, വിചാരിച്ചിരിക്കുന്നു, അന്നീ മുലാഖിൻ, ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന്, ഞാൻ നേരിടുന്നവനാണെന്ന്, ഹിസാബിയ, എന്റെ വിചാരണയെ.
1: ഇന്നീ ളനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ,
0: നിശ്ചയമായും എന്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന് ഞാൻ മുമ്പേ ധരിച്ചിരിക്കുന്നു. വചനം 21. വാക്കർത്ഥം: ഫഹുവ, അങ്ങനെ അവൻ, ഫീ ഈഷത്തിൻ, ജീവിതത്തിൽ ആയിരിക്കും, റാദിയ, തൃപ്തികരമായ.
1: ഫഹുവ ഫീ ഈഷത്തിർ റാദിയ,
0: അങ്ങനെ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. വചനം 22. വാക്കർത്ഥം: ഫീ ജന്നത്തിൻ, അതായത് സ്വർഗത്തിൽ, ആലിയ, ഉന്നതമായ, മേലായ.
1: ഫീ ജന്നത്തിൻ ആലിയ,
0: അതായത് ഉന്നതമായ സ്വർഗത്തിൽ. വചനം 23. വാക്കർത്ഥം: കുത്തൂഫുഹ, അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ, പഴക്കുലകൾ, ദാനിയ, അടുത്തവയായിരിക്കും, താണുവരുന്നവയായിരിക്കും.
1: കുത്തൂഫുഹ ദാനിയ,
0: അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ താണ് അടുത്തുവരുന്നവയാകുന്നു. വചനം 24. വാക്കർത്ഥം: കുലു, തിന്നുകൊള്ളുവീൻ, വഷ്റബു, കുടിക്കുകയും ചെയ്യുവീൻ, ഹനീഅൻ, ആനന്ദകരമായി, മംഗളമായി, ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻ ചെയ്തത് നിമിത്തം, ഫിൽ അയ്യാമി, ദിവസങ്ങളിൽ, കാലങ്ങളിൽ, അൽഹാലിയ, കഴിഞ്ഞുപോയതായ.

0: നിങ്ങൾ മംഗളമായി ആനന്ദപൂർവം തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവീൻ. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻ ചെയ്തു വച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് അവരോട് പറയപ്പെടും. വചനം 19 മുതൽ 24 വരെയുള്ളതിൻ്റെ വിശദീകരണം. സജ്ജനങ്ങളായ ഭാഗ്യവാന്മാർക്ക് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അവരുടെ വലങ്കൈകളിൽ കൊടുക്കപ്പെടുന്നു. അത് ലഭിക്കുമ്പോൾ അവർക്ക് അഭിമാനവും സന്തോഷവുമായിരിക്കും. മറ്റുള്ളവർ അത് എടുത്തു വായിച്ചു നോക്കുവാൻ അവർക്ക് ആവേശം തോന്നും. അള്ളാഹുവിൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് തങ്ങൾ ഇഹത്തിൽ വച്ചു തന്നെ ധരിച്ചു വച്ചിരുന്നു, അഥവാ അതനുസരിച്ച് ബോധപൂർവം പ്രവർത്തിച്ചു പോന്നു. അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ അവർ കൃതാർത്ഥരായിത്തീരുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രീതിയെ ഉന്നം വച്ച് ജീവിച്ചു വന്ന അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമോ? അവരുടെ ഇഷ്ടാനുസരണം സർവസ്വതന്ത്രമായി ശാശ്വത വിഹാരം കൊള്ളാവുന്ന ഉന്നത സ്വർഗവും. ഇങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സ്വർഗത്തിലെ ഫലങ്ങൾ താണ് അടുത്തു വരുന്നതാണ് ഖുതൂഫുഹ ധാനിയ എന്നു പറഞ്ഞതിൻ്റെ സാരം. പറിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ അവരുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് അടുത്തു വരുന്നതാണ്. അഥവാ പറിച്ചെടുക്കാൻ യാതൊരുവിധ ശ്രമവും അവർ നടത്തേണ്ടതില്ല എന്നത്രേ.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. ലില്ലാഹി മിൻ അസ്മാഇഹി
2: 90 വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ബോബ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഖീ, എന്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം, ഇതാ എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എന്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷേ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനീ ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തുകൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തു ലഹു മിൻ ഹഖി അഖീഹി ശൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതൻ മിനന്നാർ,
യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പു പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,

റബ്ബ്. 24-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ് ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അള്ളാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്, പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ് ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിന സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അൻ ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി
ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിനൻ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നെ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബിത്തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം എന്ന് പറഞ്ഞാൽ, ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,

മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്ന അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വസുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായികല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ, അവരുടെ മാർഗദർശനത്തെ താങ്കൾ അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹാ അൽ മിഅ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബി അദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ യോജിക്കാവുന്ന ഒന്നല്ല. ഫദ്ലൻ അൻ നബിയ്യി നബിയ്യിൻ മിൻ അംബിയാ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയാ കമാ ലതഖു മൻ അർസല അൽ അംബിയാ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64-ാമത്തെ ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫഖീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത്

0: അത്ഭുതകരമായ കാര്യമല്ല. വസ്സഹീഹു അല്ലദി ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക. യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ. അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ, അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകപ്രശസ്ത കാരിയുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. സൂറ ഹൂദ് 61 മുതൽ അതിൻ്റെ അവസാനം വരെയും സൂറ യൂസുഫ് 1 മുതൽ 76 കൂടിയ വചനങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

صالح وما قوم لوط منكم ببعيد.

وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم

ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا

يصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان.

وقال الملك ائتوني به فلما جاءه الرسول قال ارجع

0: ജസാക്കും അല്ലാഹു ഖൈറ. ഫീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹൂദ് 61 മുതൽ 123 കൂടിയ വചനങ്ങളും സൂറ ഹൂദ് 1 മുതൽ 76 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കുരുന്ന് ഖാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ഖദറിന്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. സൂറ അൽ ഖദർ പാരായണം ചെയ്തുകൊണ്ട് മുഹമ്മദ് ത്വാഹ ജുനൈദാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: ലൻ തനാലുൽ

وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله

واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله

تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم

فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس.

وبئس مثوى الظالمين ولقد صدقكم الله وعده إذ تحسونهم بإذنه

സയുത്വഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമഹ് വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ലഖദ് സമിഅ

قتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم

السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث

أتأخذونه بهتانا وإثما مبينا وكيف تأخذونه وقد أفضى

0: മാ ഖദ് സലഫ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖതമുൽ ഖുർആൻ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങളനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 528-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 528-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തു സുമറിലെ 53 മുതൽ 67 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് വദിയ അൽ യമാനി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഹിഫുദുൽ ഖുർആൻ നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിദ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 61-62 വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا سنة الله في الذين خلوا من قبل ولن تجد لسنة الله تبديلا ملعونين

وقتلوا تقتيلا

قبل ولن تجد لسنة الله تبديلا ولن تجد لسنة الله تبديلا

0: قبل ولن تجد لسنة الله تبديلا. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തെൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ ഇന്ന് സൂറത്തു തൗബയുടെ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലോസി.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ സൂറത്തു തൗബയുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷേഖ് അബ്ദുറഹ്മാൻ അലോസി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട സൂറ സൂറത്തു അൽ ഖഹഫ് 27 മുതൽ 44 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ അൽ ബലുഷി.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 109 110 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ 109 110 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വദ്ദ കഫീറുൻ, ഇവിടെ കഫീർ ഈ പദത്തിൽ ഫാഇൻ്റെ ഉച്ചാരണം സീനായിട്ട് വരുന്നത് ശ്രദ്ധിക്കണം. കസീറുൻ അല്ല കഫീറുൻ. വദ്ദ കഫീറുൻ, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കണം. കഫീർ ഫാ ഫീ സു എസ് കഫീറുൻ. കഫീറുമ്മിൻ, തൻവീന് ശേഷം മീമുണ്ട്. മീമിന് തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കഫീറുമ്മിൻ മിൻ അഹ്ലി. ഇവിടെ സാക്കിന നൂനിന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ ചെയ്യണം. നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. മിൻ അഹ്ലി, മിൻ അഹ്ലി എന്നല്ല ഓതേണ്ടത്, മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും, യറുദ്ദൂനകും ലൗ യറുദ്ദൂനകും മിൻ. സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാമു തമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ ആണ്, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിൻ ബഅദി, മിൻ ബഅദി എന്നല്ല മിൻ ബഅദി. മിൻ ബഅദി ഈമാനികും കുഫാറ, കുഫാറ. വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടി വഖഫ് ചെയ്യുക. ഇനി ഹസദ എന്നാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അവിടെയും രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യണം. എന്നിട്ട് ഹസദ മിൻ ഇന്ദ് ഇങ്ങനെ എടുത്തോതണം. ഹസദ മിൻ, തൻവീന് ശേഷം മീമ്, ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹസദ മിൻ, മിൻ ഇന്ദി, മിൻ ഐ ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഐന്ദി ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഐന്ദി, ഐന്ദി അൻഫുസിഹിം, അൻഫുസിഹിം. സാക്കിന നൂന് ശേഷം ഫ വന്നാൽ ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻഫു, ഇവിടെ ഔഫു, ഔഫു എന്ന രൂപത്തിൽ മണിക്കരുത്. അൻഫുസിഹിം, അൻഫുസിഹിം മിൻ ബഅദി. സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം മുതമാസിലൈൻ. അതുപോലെ മിൻ ബഅദി മുകളിൽ പറഞ്ഞതേപോലെ തന്നെ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മറിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, ഇവിടെ ഹഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിന് ഖൽഖല

നമീം ബി എംരി ബി എംരി ഈ പ്രയോഗം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നല്ലാഹ നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഷൈഇൻ തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഷൈഇൻ ഖദീർ ഖദീർ എന്നല്ല ഖദീർ റാഇനെ നേർപ്പിക്കണം. അടുത്ത ആയത്തിൽ വഅഖീമു സ്സലാത്ത വആതു സ്സകാത്ത വഅഖീമു സ്സലാത്ത വആതു സ്സകാ വഅഖീമു ഖാഫ് വഅഖീമു സ്സാദ് സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഹെവി ആയിട്ട് ഉച്ചരിക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. വഅഖീമു സ്സലാത്ത വആതു സ്സകാത്ത ഇവിടെ സ്വലവാത്ത സക്കവാത്ത എന്ന് രൂപത്തിൽ ഓതരുത്. അസ്സലാത്ത അസ്സകാത്ത വഅഖീമു സ്സലാത്ത വആതു സ്സകാ സക്കാത്ത് എന്നല്ല വഖഫ് ചെയ്യുക സക്കാ. വമാ തുഖദ്ദിമു ലിഅൻഫുസികും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന ലിഅൻഫുസികും ലിഅൻഫുസികും മിൻ സാക്കിന മീമിന് ശേഷം മീമ് ഇദ്ഗാമു തമാഥിലൈൻ ഇവിടെ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിൻ ഖൈരിൻ മിൻ ഖ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈരിൻ തജിദൂഹു തൻവീന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖൈരിന് തജിദൂഹു തജിദൂഹു ഇൻദല്ലാഹ് ഇൻദ ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇന്നല്ലാഹ നൂന് ശദ്ദ് മണിക്കണം. ബിമാ തഅമലൂന തഅമലൂന തഅമലൂന എന്നല്ല തഅമലൂന ബസീർ ബസീർ സാദ് ഹെവി ആയിട്ട് ഉച്ചരിക്കണം. അതുപോലെ റായിനെ നേർപ്പിക്കുകയാണ് അഥവാ തർഖീഖ് ചെയ്യണം. ബസീർ എന്നല്ല ബസീർ ബസീർ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم. جزاك الله خيرا كثيرا. بيس قرآن راديو التحسين بروغرام آن نامي دي وره كيرتت سورة بكرة يلي 150 110 വചനങ്ങൾ ആണ് ഇന്ന് നാം പഠിച്ചത്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്തുൽ ബഖറ ആയത്ത് 68 മുതൽ 73 വരെ. ഖലീഫ സുനൈജി.

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 68-73 വരെയുള്ള വചനം ഖിറാത്ത് ഖലീഫ സുനൈജി ആയിരുന്നു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio, tuned to reality.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അറിവിന്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു. പീസ് ഖുർആൻ റേഡിയോയിലിനി ഹൃദയ വസന്തം. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فراغ عليهم ضربا باليمين فأقبلوا إليه يزفون സ്നേഹ ദർണിയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 93-94 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ഫറാഗ, അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു, അലൈഹിം, അവരിൽ, അവരുടെ മേൽ, ദർബൻ, വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അടിച്ചുകൊണ്ട്. അങ്ങനെ അദ്ദേഹം വലം കൈയാൽ വെട്ടിക്കൊണ്ട് അവരുടെ മേൽക്ക് തിരിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹം ആ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചതിനെക്കുറിച്ച്, അവരുടെ വിശ്വാസ ജീർണതയെ വളരെ ബുദ്ധിപൂർവം അവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഖസ്സ അദ്ദർബ ബിൽ യമീൻ, അദ്ദേഹം വലതുകൊണ്ട് അടിച്ചു അല്ലെങ്കിൽ വെട്ടി എന്ന് പറഞ്ഞത് അതിൻ്റെ ശക്തിയാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയായിൽ 58-ാമത്തെ വചനത്തിൽ പറഞ്ഞു,
5: ഫജഅലഹും ജുസാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ.
4: അങ്ങനെ അദ്ദേഹം ആ ആരാധ്യ വസ്തുക്കളെ തുണ്ടം തുണ്ടമാക്കി, അവരിൽ വലിയതിന് ഒഴികെ അവർ മടങ്ങിയേക്കാം, അഥവാ അവർ ചിന്തിച്ചു മനസ്സിലാക്കിയേക്കാം. ആരാധ്യ വസ്തുക്കളോടുള്ള അവമതിപ്പോ ആരാധ്യ വസ്തുക്കളോടുള്ള മറ്റേതെങ്കിലും വിദ്വേഷമോ അതല്ല അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത്. മറിച്ച് ആരാധ്യ വസ്തുക്കൾ ആരാധന അർഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവൻ എല്ലാവരെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന എല്ലാവരുടെയും സൃഷ്ടാവായ ഏക ദൈവമാകുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഫറജ അൽ ഖൗമു ആഖിറൻ നഹാരി ഫവജദുൽ അസ്നാമ മുകസ്സറതൻ ഇല്ലാ വാഹിദ. ആ ജനങ്ങൾ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ എല്ലാം നശിപ്പിക്കപ്പെട്ടതായിട്ടാണ്. ഇല്ലാ വാഹിദൻ, ഒന്നൊഴികെ. അവർ ചോദിച്ചു,
5: ഖാലു മൻ ഫഅല ഹാദാ ബിആലിഹതിന.
4: സൂറത്തുൽ അംബിയായിലെ 59-ാമത്തെ വചനത്തിൽ കാണാം, നമ്മുടെ ആരാധ്യ വസ്തുക്കളെ കൊണ്ട് ആരാണിത് ചെയ്തത്?
5: ഉൻദുർ ഹാദൽ ഗബാഅ അൽ അസ്നാം മുകസ്സറ വഹും യുസിറൂന അന്നഹ ആലിഹ.
4: തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നശിപ്പിക്കപ്പെട്ടത് കണ്ടപ്പോൾ അതിൽ നിന്നുപോലും പാഠം പഠിക്കാത്ത ആ സമൂഹം, തങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ തന്നെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വീണ്ടും അവയെക്കുറിച്ചാണ് തങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ആരാണ് നശിപ്പിച്ചത് എന്നവർ ചോദിക്കുന്നത്.
5: അൽ ആജിസുല്ലദി ലാ യസ്തതിഉ അൻ യുദാഫിഅ അൻ നഫ്സി ലാ യസ്ലിഹു അൻ യകൂന ഇലാഹൻ.
4: തങ്ങൾക്ക് തങ്ങളെപ്പോലും രക്ഷിക്കാൻ കഴിയാത്ത ആ വസ്തുക്കളെക്കുറിച്ചാണ് അവർ ആരാധ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞത്, ഇലാഹ് എന്ന് പറഞ്ഞത്.
5: ഖാലു മൻ ഫഅല ഹാദാ ബിആലിഹതിന ഇന്നഹു ലമിന ദ്വാലിമീൻ.
4: അവർ പറഞ്ഞു, തങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ കൊണ്ട് ആരാണിത് ചെയ്തത്? തീർച്ചയായും അവൻ അക്രമങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു.
5: ഖാലു സമിഅന ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം.
4: ഖാലു, അവർ പറഞ്ഞു,
5: സമിഅന ഫതൻ,
4: ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു.
5: യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം,
4: ഇബ്രാഹിം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ. ഖാലൽ ഉലമാ ഉ കലിമത്തു ഫത യുംകിനു അൻ യുറാദ ബിഹ അൽ ഖദ്ഹ. അവിടെ ഫത എന്ന് അവർ ഉദ്ദേശിച്ചത് ഒരു ആക്ഷേപത്തോടു കൂടിയായിരിക്കാം. വയുംകിനു അൻ യുറാദ ബിഹ അൽ മദ്ഹ, അല്ലെങ്കിൽ പ്രശംസയോടുകൂടിയായിരിക്കാം. ഫ ഇൻകാന യുറാദ് ബിഹ അൽ ഖദ്ഹ فمعناه انه شاب صغير يتكلم عنهم فلا تعبؤوا به وان كان يراد بها المدح فمعناه انه شاب جلد قوي. ആദ്യം പറഞ്ഞ ഫത എന്നത് ആക്ഷേപത് സ്വരത്തിലാണെങ്കിൽ നിസ്സാരമാക്കി കൊണ്ട് ചെറുതാക്കി കൊണ്ടായിരിക്കാം അവർ പറഞ്ഞത്. രണ്ടാമത്തെ അർത്ഥത്തിൽ അവർ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ടോ പറഞ്ഞതാണെങ്കിൽ അന്നഹു ഷാബുൻ ജിൽദുൻ ഖവിയുൻ ഖാദിറുൻ അലാ ഹാദൽ ഫിഅൽ ഫയകൂനു മദഹൻ ലഹ്. ഇത്ര ധീരമായി ഇത് ചെയ്തതാരാണ് എന്ന അർത്ഥത്തിലായിരിക്കാം. തുടർന്നവർ പറയുന്നു, ഖാലു ഫഅതൂ ബിഹി അലാ അഅ്യുനിൻ നാസി ലഅല്ലഹും യഷ്ഹദൂൻ. നിങ്ങൾ അവനെ കൊണ്ടുവരൂ ജനങ്ങൾക്ക് മുമ്പിൽ, എല്ലാവരും അതിന് സാക്ഷികളാകട്ടെ. അഥവാ അറാദു അൻ തകൂന അൽ മഹാകമ അലാനിയ. ആ ചെറുപ്പക്കാരനെ വിചാരണ ചെയ്യുന്നത്, വിധി നടപ്പിലാക്കുന്നത് എല്ലാവർക്കും മുമ്പിലായിരിക്കണം എന്നവർ ഉദ്ദേശിച്ചു. ലിഅന്നൽ ഇൻസാന ബി തബീഅതിഹി ഇദാ റഅ മൻ യുഹാകിമു അലാ ഷൈഇൻ ലാ യജ്റഉ അലാ ഫിഇലിഹി فَأَرَادُوا بِمُعَاقِبَتِهِ زَجَرَ غَيْرَهُ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവരെ ഭയപ്പെടുത്തൽ കൂടിയാകുന്നു. തുടർന്ന് 94-ാമത്തെ വചനത്തിൽ فَأَقْبَلُوا إِلَيْهِ يَزِفُّونَ. فَأَقْبَلُوا എന്നിട്ട് അവർ മുന്നിട്ടു, ഇലൈഹി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക്, യസിഫൂൻ ധൃതി പിടിച്ചവരായി, തിരക്കിട്ടുകൊണ്ട്. എന്നിട്ട് അവർ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് മുന്നിട്ടു, അദ്ദേഹത്തെ വിചാരണക്ക് വിധേയനാക്കാൻ, അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ. അതിനൊക്കെയാണ് അവർ അദ്ദേഹത്തിനടുക്കിലേക്ക് മുന്നിട്ടത്. ഫഅതൌ ബിഹി അലാ മഷ്ഹദിൻ മിനൻ നാസി വൻ അഖദത് അൽ മഹാകമ വവുജ്ജിഹ ഇലൈഹി സുആൽ. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഹാജരാക്കപ്പെട്ടു, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സൂറത്തുൽ അംബിയായിലെ 62-ാമത്തെ വചനത്തിൽ കാണാം, ഖാലൂ അഅൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം. അവർ ചോദിച്ചു, അഅൻത ഫഅൽത, നീയാണോ ഹാദ ഇത് ചെയ്തത്, ബിആലിഹതിനാ യാ ഇബ്രാഹിം. ഇബ്രാഹീമേ, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ കൊണ്ട്, ആരാധ്യന്മാരെ കൊണ്ട് നീയാണോ ഇത് ചെയ്തത്, ഒട്ടും കൂസലില്ലാതെ. വളരെ ധീരമായി അദ്ദേഹത്തിൻ്റെ മറുപടി. ഖാല

0: അവൻ അദ്ദേഹം പറഞ്ഞു, ബൽ ഫഅലഹു കബീറുഹും ഹാദാ, എന്നാൽ അത് അവരിൽ വലിയവൻ്റെ പണിയായിരിക്കും. ഫസ്അലൂഹും, നിങ്ങൾ അവരോട് ചോദിക്കുവീൻ, അവർ സംസാരിക്കുന്നവരാണെങ്കിൽ. യഥാർത്ഥത്തിൽ ഏത് ചിന്താശീലരെയും ബുദ്ധിയുള്ളവരെയും ചിന്തിപ്പിക്കുന്ന മറുപടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം ആ ആരാധ്യ വസ്തുക്കളെ എന്തിനായിരുന്നു നശിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അന്യമത ബത്സനമോ അന്യമതസ്ഥർ ആരാധിക്കുന്നവരെ ചീത്ത വിളിക്കലോ അവഹേളിക്കലോ അതൊന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ മനസ്സിൽ രൂഢമൂലമായ ഏക ദൈവവിശ്വാസത്തിലേക്കുള്ള ക്ഷണമായിരുന്നു. വളരെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഗുണകാംക്ഷയോടുകൂടിയുള്ള ക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ പിതാവടക്കമുള്ള ജനങ്ങൾ ഈ ആരാധ്യ വസ്തുക്കളെ ആരാധ്യന്മാരായി കൊണ്ടു നടക്കുന്നതിൽ മനസ്സുമടുത്ത ആ ധീരനായ ആദർശ പിതാവ് ആ സമൂഹത്തെ ബോധവൽക്കരിക്കുകയായിരുന്നു ചെയ്തത്. ഫകാനൽ ജവാബു സ്വദ്മതൻ ലഹും അഫാഖൂ ബിഹി മിൻ ഗഫ്ലതിഹിം ഖാലൂ നഅം കൈഫ നഅബ്ദു അസ്നാമൻ ലാ തതകല്ലം. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഒരൽപ്പം അവരെ അന്താളിപ്പിച്ചു. പക്ഷേ ആ ബുദ്ധിശൂന്യരായ മനുഷ്യർ വീണ്ടും തങ്ങളുടെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് തന്നെയാണ് വീണ്ടും അവർ മടങ്ങിപ്പോയത്. സൂറത്തുൽ അംബിയയിലെ 64-ാമത്തെ വചനത്തിൽ കാണാം, ഫറജഊ ഇലാ അൻഫുസിഹിം ഫഖാലൂ ഇന്നകും അൻതുമുദ്ദാലിമൂൻ. ഫറജഊ, എന്നിട്ട് അവർ മടങ്ങി, ഇല അംഫുസിഹിം, തങ്ങളിലേക്ക് തന്നെ. ഫഖാലൂ, അവർ പറഞ്ഞു, ഇന്നകും, തീർച്ചയായും നിങ്ങൾ, അൻതുമുദ്ദാലിമൂൻ, നിങ്ങൾ തന്നെയാകുന്നു അക്രമികൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മറുപടി ഒരൽപ്പം അവരെ ചിന്തിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അതാണ് സൂറത്തുൽ അംബിയയിലെ 64-ാമത്തെ വചനം, വകാന ഹാദ നൂറുൽ ഫിത്ര അല്ലദി അദാഅ ഫീ ഖുലൂബിഹിം ഹാദിഹിൽ ലഹ്ല. ഈ കുറഞ്ഞ സമയത്ത് അവരുടെ മനസ്സുകളിൽ പ്രകൃത്യാ ഉണ്ടായ ഒരു ചിന്തയായിരുന്നു, ഒരു വെളിപാടായിരുന്നു ഈ സംസാരം. വലാക്കിന്നഹു ലം യസ്തമിർ ഇന്നമാ കാന വമുളത്തുൻ സഗീറ. പക്ഷേ ആ ചിന്ത അതിന് ആയുസ്സുണ്ടായില്ല, ഒരൽപ്പസമയം മാത്രമാണ് അവർ അതങ്ങനെ ചിന്തിച്ചത്. സുമ്മ ഇൻ തഫഅത് മർറത്തൻ സാനിയ വലം യസ്തഗിൽഹ യസ്തഗിലൂഹ വലിദാലിക് ഖാല തആല. ഉടനെ തന്നെ അവർ വീണ്ടും സംസാരിക്കുകയാണ്. 65-ാമത്തെ വചനം സൂറത്തുൽ അംബിയയിൽ, സുമ്മനുകിസൂ അലാ റുഊസിഹിം ലഖദ് അലിംത മാഹൗലാഇ യൻതിഖൂൻ. സുമ്മനുകിസൂ അലാ റുഊസിഹിം, അല്ലാഹുവിൻ്റെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. പിന്നെ അവർ തലകുത്തി മറിഞ്ഞു. തങ്ങളുടെ മനസ്സിൽ ഉണ്ടായ ആ ചിന്ത, ഈ വസ്തുക്കൾ ആരാധനയ്ക്ക് യോഗ്യരല്ല, ഇവയെ ആരാധിച്ചുകൂടാ എന്ന ചിന്ത ഒരൽപ്പസമയം അവരുടെ മനസ്സിലേക്ക് വരികയും സുമ്മനുകിസു അലാ റുഊസിഹിം, പിന്നെ അവർ തലകുത്തി മറിഞ്ഞു. എന്നിട്ടവർ പറയുകയാണ്, ലഖദ് അലിംത, നിനക്കറിയില്ലേ, മാ ഹൗലാഇ യൻതിഖൂൻ, ഈ വസ്തുക്കൾ ഇവ സംസാരിക്കുകയില്ലെന്ന്. അൻത തഅലമു യാ ഇബ്രാഹിം അന്ന ഹാദിഹിൽ അസ്നാം ലാ തതകല്ലമു ഫകൈഫ തഖൂലു ഇസ്അലൂഹ. നിനക്കറിയില്ലേ ഇബ്രാഹിം, ഈ ആരാധ്യ വസ്തുക്കൾ സംസാരിക്കുകയില്ലെന്ന്, പിന്നെ എന്തിനാണ് നീ അവയോട് ചോദിക്കാൻ പറയുന്നത്? ഫഹുന ഇസ്തശാത ഗളബൻ വഹുവൽ ഹലീം. പക്ഷേ ശാന്തപ്രകൃതനായ സഹനശീലനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കോപം അടക്കി ഒതുക്കി വച്ച് അവരുമായി വീണ്ടും സംസാരിക്കുന്നു. قال افتعبدون من دون الله ما لا ينفعكم ما لا ينفعكم شيئا ولا يضركم اف لكم ولما تعبدون من دون الله افلا تعقلون. 21-ാമത്തെ സൂറത്തിൽ 66-67 വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഖാല, അദ്ദേഹം പറഞ്ഞു, അഫതഅബ്ദൂന, നിങ്ങൾ ആരാധിക്കുകയാണോ, മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ, മാ ലാ യൻഫഉകും ഷൈഅം വലാ യദുറുകും, നിങ്ങൾക്ക് ഉപകാരമോ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയെ, ഉഫില്ലക്കും, നിങ്ങളുടെ കാര്യം വളരെ മോശം തന്നെ, വലിമാ തഅബ്ദൂന മിൻ ദൂനില്ലാ, എന്തിനാണ് നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നത്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ജനങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാകുന്നു. ആ ആരാധ്യ വസ്തുക്കൾ അവർ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടു നടക്കുന്ന ആരാധ്യ വസ്തുക്കൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയാണെന്നും അതുകൊണ്ട് തന്നെ അവ ആരാധന അർഹിക്കുന്നില്ലെന്നും ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ എന്നും ജീവിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവാണെന്നും ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഹാകദ അൽ ആബിദൂന ലിൽ അസ്നാം യൻതസിറൂന ലിൽ അസ്നാമി ലാ യസ്തതീഊന നസ്റഹും ലാകിൻ ഹും ജുന്ദു മുഹ്ദറൂന ലഹാ. അലാമ ഉസൈമി റഹ്മല്ലാ പറയാണ്, ആരാധ്യ വസ്തുക്കളെ കൊണ്ടു നടക്കുന്ന ആളുകൾ, ആരാധ്യ വസ്തുക്കൾക്ക് കാവൽ നിൽക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ തങ്ങളെ സഹായിക്കാൻ വേണ്ടി തങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്യാൻ വേണ്ടി ആ ആരാധ്യ വസ്തുക്കളെ സമീപിക്കുമ്പോൾ പോലും ആ ആരാധ്യ വസ്തുക്കളെ സംരക്ഷിച്ച് നിർത്തുകയാണ് അവർ ചെയ്യുന്നത്. ഇവരെ അവർ സഹായിക്കേണ്ടതിന് പകരം ആ ആരാധ്യ വസ്തുക്കളെ ആരാധകന്മാർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു, വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ, അല്ലാഹുവിന് പുറമെ അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു, ലഅല്ലഹും യൂസറൂൻ, അവർ സഹായിക്കപ്പെടാൻ വേണ്ടി, ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജൂദും മുഹ്ദറൂൻ, അവർ ഇവരെ സഹായിക്കുന്നവരല്ല, മറിച്ച് ആ ആരാധ്യന്മാർക്കുള്ള പട്ടാളമാകുന്നു, സൈന്യമാകുന്നു ഇവർ, അവരെ സംരക്ഷിക്കാനുള്ള. എത്രമാത്രം ചിന്തിപ്പിക്കുന്ന വചനങ്ങൾ! അല്ലാഹുവല്ലാത്ത ഏത് ആരാധ്യ വസ്തുക്കളെയും ആരാധിക്കുന്നവർ യഥാർത്ഥത്തിൽ അവയിൽ നിന്ന് രക്ഷാശിക്ഷകൾ ഭയപ്പെടുന്നുവെങ്കിൽ പോലും ഒരു തരത്തിലും ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ അവക്കൊന്നും സാധ്യമല്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദുകളിൽ, ഏക ദൈവവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മനുഷ്യർക്കും ഈ ലളിതമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുള്ള തൗഫീഖ് നൽകി എല്ലാ മനുഷ്യരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാരകല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശദീകരിച്ചു നൽകിയത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട സൂറ സൂറത്തു അൽ കഹഫ് 27 മുതൽ 44 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ അൽ ബലുഷി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്വിസ്. ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് മുഹമ്മദ് റസ്നീം ദമാം, ആയിഷ കെ എസ് ദമാം. അവതരിപ്പിക്കുന്നത് ഷഹനാസ് താത്തോത്ത്, സുഹേൽ ഇമ്പിച്ചുകോയ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ദമാം സ്റ്റുഡിയോയിൽ നിന്നും ഷഹനാസ് ചാത്തോത്ത്, എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സുഹൈൽ ഇമ്പിച്ചിക്കോയ. ഇൻഷാ അള്ളാഹ് എന്നത്തെയും പോലെ ഇന്നും നല്ല കോളേഴ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അൽഹംദുലില്ലാ, വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ തന്നെ 3-ഉം 4-ഉം ജുസുകൾ മനഃപ്പാഠമാക്കിയെന്നും അവരുടെ

0: ഭംഗിയുള്ള, ഇമ്പമാർന്ന, തജ്വീദോടുകൂടിയുള്ള പാരായണം കേൾക്കുമ്പോഴുമുള്ള സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മാഷാല്ലാ, ഒരുപാട് കുട്ടികൾ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാറുണ്ട്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ആരൊക്കെയാണ് നമ്മെ വിളിച്ച് പരിചയപ്പെടാൻ പോകുന്നതെന്നും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകുന്നതെന്നും നോക്കാം. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ആരാണ് സംസാരിക്കുന്നത്?
1: മുഹമ്മദ് റസിൻ.
0: മുഹമ്മദ് റസിൻ?
1: ആ.
0: മുഹമ്മദ് റസിൻ എവിടുന്നാ സംസാരിക്കുന്നത്?
1: ദമാം.
0: ദമാമിൽ നിന്ന്? ദമാമിൽ എവിടെയാണ് മോന്?
1: ദമാമില് സ്റ്റേഡിയത്തിന്റെ പിന്നിൽ.
0: ഓക്കെ ഓക്കെ ഓക്കെ. മുഹമ്മദ് റസിൻ എത്രയിലാ പഠിക്കുന്നത് സ്കൂളില്?
1: ആറില്.
0: സിക്സ്ത് സ്റ്റാൻഡേർഡില്? ആ ഓക്കെ. എവിടെ? ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണോ?
1: അൽമുന.
0: അൽമുന സ്കൂളില്. ഓക്കെ ഓക്കെ. മോന് ഖുർആനിൽ എത്ര വരെ അറിയാം?
1: കാണാതെ കൊറേ സൂറകൾ അറിയാം. ഏതാ വേണ്ട?
0: മോന് ഓതണ്ട, ഇവിടെ ഇതൊരു കോമ്പറ്റീഷനാണ്, ഒരു മത്സരം. ഇപ്പം റസിൻ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്. റസിനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും, റസിൻ അറിയുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രം. അപ്പം റസിൻ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുകയാണെങ്കിൽ, ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ റസിൻ ഈ ഇതിലെ ഒരു വിജയിയായിരിക്കും, ഒരു സമ്മാനം ലഭിക്കും. മോന് എത്ര ജുസു അറിയാമെന്ന്? ഖുർആൻ കാണാതെ എത്ര അറിയാം? സൂറത്തു നാസ് മുതൽ പിറകോട്ടിൽ എത്ര അറിയാം? അങ്ങനെയൊക്കെ.
1: നാസ് തൊട്ടിട്ട് മുദ്ദസ്സിർ വരെ അറിയാം.
0: ആ അതാണ്. ഓക്കെ, നാസ് തൊട്ടും മുദ്ദസ്സിർ വരെ അറിയാം അല്ലേ? അപ്പം റസിനോട് ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് ചോദിക്കുക. ഓക്കെ ഇൻഷാല്ലാ. റസിന എവിടെയാ നാട്ടില്?
1: നാട്ടില് തൃശ്ശൂർ.
0: തൃശ്ശൂരാണ്. ആ ഓക്കെ. റസിന് ഇവിടെ ആരൊക്കെ ഉള്ളത് കൂടെ വീട്ടില്? ഇവിടെ
1: സൗദിയില് ഫാദർ ജിദ്ദേൽ കോരിക്കിനി, പിന്നെ ഉമ്മ അനിയത്തിയുള്ളൂ.
0: ഉമ്മയെ അനിച്ചത്തി. ഓക്കെ. അനിച്ചത്തി എത്രയിലാ പഠിക്കുന്നത്?
1: അനിയത്തി മൂന്നില്.
0: മൂന്നാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം, മത്സരം ആരംഭിക്കാം. റസിന ആദ്യമായിട്ടാണ് ഇവിടെ വിളിക്കുന്നത് അല്ലേ? അതെ. റസിന്റെ സംസാരത്തിന് മനസ്സിലായി. അപ്പൊ ഏതായാലും നല്ല സന്തോഷം വിളിച്ചതില്. റസിൻ സ്വാഗതം ചെയ്യാണ്. എപ്പോഴും ഇങ്ങനെ വിളിക്കുക ഇടക്കിടക്ക് കേട്ടോ. അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം. ഇവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാല്, ഈ മത്സരത്തിൽ വിജയിച്ചാൽ റസിന് ഒരു സമ്മാനം ഉണ്ടാവും. കൂടാതെ തുടർച്ചയായിട്ട് മൂന്ന് മത്സരങ്ങൾ പങ്കെടുത്തിട്ട് തോൽക്കാതെ വിജയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ സമ്മാനം ഉണ്ടാവും. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ മത്സരം ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ആദ്യം ഇവിടെ നിന്ന് ഒരു അധ്യായത്തിലെ രണ്ട് ആയത്തുകൾ റസിനെ ഓതി കേൾപ്പിക്കും. റസിൻ അതിനെ തുടർന്നുള്ള ആയത്ത് ഓതണം. തയ്യാറല്ലേ? ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോളൂ.

0: آخرة.
1: ഒതിക്കോളൂ.
2: ഉസ്താദ് ഒരാശം ഒന്ന് വെക്കോ.
1: ആ ഓതാം, ഒരിക്കലും കൂടി കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഏ

0: عاجله وتذرون الاخره وجوه يومئذ ناضره.
1: ഒതിക്കോ.
2: ശരിക്ക് കിട്ടുന്നില്ല.
1: ഓ, ഇത് പഠിച്ച ഭാഗത്ത് തന്നെയല്ലേ?
2: മനസ്സിലായി, പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നില്ല.
1: ആ, പെട്ടെന്ന് ഓതാൻ കഴിയുന്നില്ല അല്ലേ. എന്നാ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതേപോലുള്ള ഒന്നുകൂടി ശ്രമിക്കാം. ഇൻഷാല്ല ഇതുപോലെ തന്നെ രണ്ടായത്ത് ഓതി കേൾപ്പിക്കാം. മോന് ബാക്കി ഓതാൻ കഴിയുമെന്ന് ശ്രമിക്കണം. ഏ, ഓക്കെ.

0: ഒതുക്കോളൂ.
1: ഞാൻ ശരിക്കും റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അടുത്ത പ്രാവശ്യം ഞാൻ റെഡിയായിട്ട് വന്നോണ്ട്.
0: ഓക്കെ സാറില്ല, ഇത് ഏത് അധ്യായത്തിലാണെന്ന് പറയാൻ കഴിയുമോ, ഏത് സൂറത്തിലുള്ളതാണെന്ന്?
1: ഓർമ്മ വരുന്നില്ല, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന്
0: സാറില്ല, പക്ഷെ പേടിക്കണ്ട, അതൊന്നും സാറില്ല. ഇൻഷാല്ല നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏകദേശം ഒരു ഐഡിയ തരാം. അപ്പം ഒരു മൂന്ന് ചോദ്യം മോനെ ഏതായാലും അറ്റൻഡ് ചെയ്തോളൂ, എന്നാൽ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ. ഓക്കെ, അതിനുശേഷം ഇൻഷാല്ല അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും മത്സരത്തിൽ പങ്കെടുത്ത് വിജയിയായിട്ട് പോകാൻ കഴിയും ഇൻഷാല്ല, എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. രണ്ടാമത് ഞാൻ ഇവിടുന്ന് രണ്ട് ആയത്തുകൾ ഇതുപോലെ ഓതിത്തരും, അത് ഏത് അധ്യായത്തിലുള്ളതാണെന്ന് പറയാൻ ശ്രമിക്കണം. റെഡി?

0: ഏത് അധ്യായത്തിലുള്ളതാണിത്?
1: നാസു
0: ഏതാണ്?
1: നാസല്ലേ?
0: ഒന്നുകൂടി കേട്ടോളൂ.
2: ലിയൗമിൻ അസീം യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ.
1: ഇൻഫിത്തർ ആണോ? ഇൻഫിത്തർ
0: അല്ല.
1: അല്ലേ, ശരി.
0: ഒന്നുകൂടി പറഞ്ഞാൽ വേറെ ഏതെങ്കിലും മോന് ഒരു ഉറപ്പാണെന്ന് തോന്നുന്ന ഏതെങ്കിലും?
1: ഇൻഷിക്കാക്ക്.

0: in
1: Rio.
2: മനസ്സിലാവുന്നില്ല.
0: സൂറത്തുൽ മുത്തഫിഫീൻ.
1: മുത്തഫിഫീൻ.
2: മുത്തഫിഫീൻ ഷെയ്ഖ് പറഞ്ഞു.
1: അത് സാറില്ല പോട്ടെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മോനൊരു സൂറത്തിന്റെ പേര് പറഞ്ഞു തരാം, അതൊന്ന് ഓതാൻ ശ്രമിക്കണം. ഓക്കെ.
0: സൂറത്തുൽ ഖദർ.
2: സൂറത്തുൽ
0: ഖദർ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر സലാമും ഹിയ ഹത്ത മത്ലത്തിൽ ഫജർ.
0: സലാമും ഹിയ ഹത്ത മത്ലഇൽ ഫജർ.
2: സലാമും ഹിയ ഹത്ത മത്ലഇൽ ഫജർ.
1: ഓക്കേ, മാഷാല്ലാ. ഓക്കേ, അപ്പം റസിന് ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ എങ്ങനെയാ ഉണ്ടാവുക ക്വസ്റ്റ്യൻസ്? അപ്പം എത്രത്തോളം എല്ലാം മനസ്സിലായില്ല കാര്യങ്ങൾ, ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. അപ്പം റസിൻ ഏതായാലും ഈ തവണ വിജയിക്കാൻ കഴിഞ്ഞില്ല, സാരല്ല. പക്ഷേ എല്ലാ ശനിയാഴ്ചയും ഇവിടെ ദമാം സ്റ്റുഡിയോയിൽ ഈ പ്രോഗ്രാം 8 മുതൽ 9 വരെ ഉണ്ട്. റസിൻ അടുത്ത തവണ വളരെ എന്നുവെച്ചാൽ റസിന് കൃത്യമായിട്ട് ഓതാൻ അറിയുന്ന ഭാഗങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് റെഡിയായി വിളിക്കണം. എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയണം. ഇൻഷാല്ല കഴിയും, അതൊരു വിഷയമല്ല. പക്ഷെ ഇന്ന് റസിൻ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് അല്ലേ. ഇപ്പൊ റസിന് ഏകദേശം എങ്ങനെയാണ് മത്സരം ഉണ്ടാവുക, അപ്പൊ എത്രത്തോളം റെഡിയായി നിൽക്കണം, അതുപോലെ ഏത് ഭാഗങ്ങളിൽ കൃത്യമായിട്ട് അറിയാമെന്ന് പറയാൻ കഴിയണം എന്നൊക്കെ മനസ്സിലായില്ലേ. ഇൻഷാല്ല അപ്പം റസിന് മോൻ എന്തായാലും വിളിക്കണം. അതുപോലെ ആ പിന്നെന്താ, തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ, അത് നിങ്ങൾക്കുള്ള പ്രോഗ്രാം അല്ലേ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് വിളിക്കുന്നത്?
3: ആയിഷ.
1: ആയിഷ അല്ലേ. ആയിഷ എവിടെ നിന്നാ വിളിക്കുന്നത് മോള്?
3: ദമാം.
1: ആയിഷ മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: 3.
1: 3 ക്ലാസ്സിലല്ലേ. ഓക്കെ. സ്കൂളിൽ നന്നായി പഠിക്കുവോ? നന്നായി പഠിക്കും. മദ്രസയില് മോള് പഠിക്കുന്നുണ്ടോ? എത്രയില്ല ഇവിടെയാ?
3: മദ്രസയില് ദമാമില് 3 ക്ലാസ്സില്.
1: 3 ക്ലാസ്സിൽ തന്നെ. ആ ഓക്കെ ഓക്കെ. മോള് ഖുർആനൊക്കെ പഠിക്കാറുണ്ടാവും അല്ലെ വീട്ടിൽ വെച്ച്? എന്തെങ്കിലും കോഴ്സിൽ പങ്കെടുക്കുന്നുണ്ടോ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി? ഇല്ല, വീട്ടിൽ നിന്ന് സ്വന്തം പഠിക്കുകയാണ് അല്ലേ. ഓക്കെ. മോള് എത്ര വരെ ഖുർആനില് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് ഇപ്പോ? ഇൻഷിഖാഖ് വരെയാ? ഓക്കെ ഇൻഷാല്ല. അപ്പം ആദ്യമായിട്ടല്ലേ മോള് വിളിക്കുന്നത് ടെലികിസിലേക്ക്? ആ ഓക്കെ, കുഴപ്പമില്ല. വളരെ സിമ്പിളാണ് മത്സരം, വളരെ എളുപ്പമാണ്, വിജയിക്കാൻ കഴിയും. 3 ചോദ്യങ്ങളേ ഉണ്ടാവൂ, അതും മോൾക്ക് അറിയുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഈസി ആയിരിക്കും ഇൻഷാല്ല. അപ്പം ഈ 3 ചോദ്യങ്ങൾക്കും മോള് ആയിഷ ഉത്തരം പറയുകയാണെങ്കിൽ, ശരി ഉത്തരം പറയുകയാണെങ്കിൽ മോൾക്കൊരു സമ്മാനം ലഭിക്കും. ഇൻഷാല്ല. അപ്പൊ നമുക്ക് മത്സരം നോക്കാം, ആരംഭിക്കാം. മോൾക്ക് എത്ര പേരെ അറിയാന്ന പറഞ്ഞിരുന്നേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു മോൾക്ക് അറിയാവുന്ന ഭാഗങ്ങളിൽ നിന്ന് 2 ആയത്തുകൾ ഓതി കേൾപ്പിക്കും. അതില് ബാക്കി തുടർന്നുള്ള ആയത്ത് മോൾ ഓതണം, തെറ്റാതെ ഓതിയാ വിജയിക്കും. ഓക്കെ, 1 ചോദ്യത്തിന് വിജയിക്കും.

0: انت
1: ويصلى سعيرا.
0: ويصلى سعيرا إنه كان في أهله مسرورا.
2: മാഷാല്ല,
0: إنه
2: മതി ആയിഷ, ഓക്കെ ആണ് കേട്ടോ, അത് ശരിയാണ്, മോൾ ഓതിയത് കറക്റ്റാണ്. ഓക്കെ ഇൻഷാല്ല, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ആയിഷ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ഖുർആൻ ഇടയിൽ നിന്ന് ഓതുമ്പോഴൊക്കെ അഴുത് ഓതണം കേട്ടോ, ആരംഭിക്കുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, അങ്ങനെ തുടങ്ങണം കേട്ടോ ഇൻഷാല്ല. അപ്പം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, രണ്ടാമത് ഏതെങ്കിലും ഒരു അധ്യായത്തിലുള്ള രണ്ട് ആയത്തുകൾ മോളെ ഓതി കേൾപ്പിച്ചു തരും, അത് ഏത് അധ്യായത്തിലുള്ളതാണെന്ന് പറയണം. ശരി.
1: أعوذ بالله من الشيطان الرجيم أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت
0: على قمر
2: ألا ഏതാണ്, ഒന്നുകൂടി പറഞ്ഞാട്ടെ. അല്ലല്ലോ, ഒരവസരം കൂടി തരാം, ഒന്നുകൂടി ഓതി തരാം കേൾക്കൂ.

0: كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت.
1: ഏതാണ്?
2: ഗോഷിയ.
1: ഓക്കെ, മാഷാല്ലാ, ശരിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, സന്തോഷല്ലേ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം. മൂന്നാമത്തെ ഏതെങ്കിലും അധ്യായത്തിന്റെ പേര് മോൾക്ക് പറഞ്ഞു തരും, അത് ഓതണം. റെഡി?
0: സൂറത്തുൽ ബലദ്.

0: لا أقسم بهذا البلد، وأنت حل بهذا البلد، ووالد وما ولد، لقد خلقنا الإنسان في كبد، أيحسب أن لن يقدر عليه أحد، يقول أهلكت مالا لبدا، أيحسب أن لم يره أحد، ألم يجعل له
1: ألم
0: عينين
1: نجعل
0: ولسان،
1: له عينين؟
0: ألم يجعل له
1: ألم
0: عينين،
1: نجعل
0: ألم نجعل له عينين ولسانا وشفطين، وهديناه النجدين، فلاقتحم العقبة، وما أدراك ما العقبة.
1: ما شاء الله. عائشة، ആയിഷ, ആ ഓക്കെ, മോള് ചോദ്യം ശരിയാണ് കേട്ടോ. അപ്പം ഇന്ന് മത്സരിച്ചപ്പോൾ ആയിഷ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അല്ലേ, മൂന്ന് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിഷക്ക് എന്തായാലും ഒരു സമ്മാനമുണ്ട്. ഓക്കെ, സന്തോഷായില്ലേ? ഓക്കെ, വളരെ എളുപ്പമല്ലേ. ആ അപ്പം ഇതുപോലെ ഇവിടെ വിളിക്കണം സ്റ്റുഡിയോയിൽ, മത്സരത്തിൽ പങ്കെടുത്ത് വീണ്ടും വീണ്ടും സമ്മാനം നേടണം. ഇതുപോലെ മൂന്ന് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട്, അതായത് ഒരിക്കലും തോൽക്കാതെ, മൂന്ന് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ആയിഷ ജയിക്കുകയാണെങ്കിൽ ആയിഷക്ക് വേറൊരു വലിയ സമ്മാനം ഉണ്ടാവും ഇൻഷാല്ലാ, കേട്ടോ. അപ്പൊ മോൾക്കുള്ള സമ്മാനം മോളിലെത്തിച്ചേരും. വീണ്ടും വിളിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഖുർആൻ പഠിക്കുക, കൂടുതൽ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുക അല്ലേ. ആ അത് മാത്രമല്ല, ആയിഷ എത്രത്തോളം പഠിക്കുന്നുണ്ട് അതിന്റെ ഇതൊക്കെ അറിയുമ്പോൾ മറ്റു കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനമാവുമല്ലോ അല്ലേ. ഇൻഷാല്ലാ, അപ്പം മറക്കരുത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മോളുടെ കൂട്ടുകാരോടൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ പറയണം കേട്ടോ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, വിളിച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കാനൊക്കെ പറയണം, സമ്മാനം ലഭിക്കും എന്നൊക്കെ പറയണം കേട്ടോ. ഇൻഷാല്ലാ, മോളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് വിളിച്ചിരിക്കുന്നത് ദമാമിൽ നിന്നുള്ള രണ്ട് സഹോദരങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വളരെ ചെറുപ്രായത്തിലുള്ള ഒരു കൊച്ചു പെൺകുട്ടി. രണ്ടുപേരും ഇവിടെ ആദ്യമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മാത്രവുമല്ല, അതിൽ വിജയിച്ച് സമ്മാനാർഹരായി പോവുകയും ചെയ്തു. ഇൻഷാല്ലാ, ഇതുപോലെ ഒരുപാട് കൂട്ടുകാർ നമ്മെ വിളിച്ച് സമ്മാനങ്ങൾ കരസ്ഥമാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ, നിങ്ങളുടെ വിളി പ്രതീക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഇന്ന് നമ്മോടൊപ്പം പ്രോഗ്രാമിലുണ്ടായിരുന്നവർ മുഹമ്മദ് റസ്നീം ദമാം, ആയിഷ കെ എസ് ദമാം.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. ولقد

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 115 മുതൽ 135 വരെ വചനങ്ങൾ.
1: أعوذ بالله من الشيطان الرجيم.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. വഈദ് അഖദ്ന മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഈദ് അഖദ്ന അഖദ്ന, ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖകും മീസാഖകും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീസാഖകും ഖാഖും മീസാഖകും. ലാ തസ്ഫികൂന ദിമാഅകും ദിമാഅകും, മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസകും അൻഫു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസകും മീ സാക്കിന മീമിന് ശേഷം മീം, ഇത് ഗാ മുത്തമാസിരൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്തി ആയിരിക്കും സാക്കിന നൂന് ശേഷം ദാൽ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിന്തി ആയിരിക്കും. സുമ്മ സുമ്മ സുമ്മ എന്നാവരുത്, സുമ്മ. അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും അഖ്റർതും, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ. അഖ്റർതും വഅൻതും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ ثم انتم هؤلاء ثم, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീൻ ആവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, ഫീസു ثم, മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. انتم, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. انتم اخفاهم بغنه هؤلاء, ഇവിടെ രണ്ട് മദ് ഉണ്ട്. ഒന്നാമത്തെ മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹ ഉലഇ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ഹ ഉലഇ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന തഖ്തുലൂന, ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീനു ശേഷം മീം, ഇത് ഗംബിഗുന ഫരീഖം മിൻകും. മിങ്കും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിങ്കും. ശേഷം മിങ്കുമ്മി മീമു സാക്കിനയ്ക്ക് ശേഷം മീമ് ഇത് ഖാം മുതമാസിലെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിങ്കുമ്മിൻ മിന്ദിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിന്ദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, സാക്കിന മീമിന് ശേഷം ഇഖ്ഫാഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ബിൽ ഇസ്മി വൽ ഉദ്വാൻ. വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇയതുകും. സാകിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന വഇയതുകും. വഇയതുകും നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വഇയതുകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ അ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും. ഇഖ്റാജുഹും അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ. അയിന് ദാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ببعض الكتاب وتكف اك اك وتكفرون ببعض ببعض ض ض ض ببعض فما جزاء مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. من يفعل ساكن نون ششم ياء ادغام بغن. من يفعل من يفعل نونينه അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന്ന. മൈ യഫഅലു ذلك منكم اخفام بغن منكم إلا خزي إلا خزي في تنوين ششم فاء تنوينين فاء نكشرت لك تنوينين إبدا أبوكت ما كما نكرم إخفام بيقولنا خزي في الحياة الدنيا إبدا تنوين ششم فاء ورم بول آغنا إدغام بولي آورد വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യു ഫിൽ ഹയാതി ദുനിയ. ഇങ്ങനെ ഫിൽ ഹയാതി ദുനിയ ദുനിയ നോക്കൂ. ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുനിയ വയൗമൽ ഖിയാമതി യുറദ്ദൂന യുറദ്ദൂന ഇലാ അഷദ്ദിൽ ഇലാ മദ്ദ് മുൻഫസിൽ. മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദ്. ഇലാ അഷദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ വമല്ലാഹു ബിഗാഫിലിൻ ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം. ബിഗാഫിലിൻ അമ്മ തൻവീന് ശേഷം അയിൻ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ അമ്മ മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ തഅമലൂൻ അല്ല തഅമലൂൻ അയിൻ വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതിപ്പോവരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിൻ. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിള്.
1: ഇരു ഹറമുകളിലെ വിശുദ്ധ നമസ്കാരങ്ങളുടെ അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

ولهم عذاب أليم. وعلى الذين هادوا حرمنا ما قصصنا عليك من قبل

0: الله أكبر
1: الله أكبر
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നഹ്ലിലെ 104 മുതൽ 119 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഅദിലെ 27 മുതൽ 30 കൂടിയ വചനങ്ങളും തുടർന്ന് 41 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബദർ അൽ തുർക്കി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيع. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു അബസ മുതൽ സൂറത്തു നാസ് വരെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ജസക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല. അതെ, അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്. വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത് അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
3: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി, ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ സൂറ ഹാഖയിലെ 44 മുതൽ 47 വരെ വചനങ്ങൾ.
9: വചനം 44, വാക്കർത്ഥം. വലൗ തഖവ്വല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കി എങ്കിൽ, കെട്ടി പറഞ്ഞു എങ്കിൽ, അലൈന, നമ്മുടെ പേരിൽ, ബഅദൽ അക്കാവിയിൽ, ചില കൃത്രിമ വാക്കുകൾ, വല്ല വാക്കുകളും.
10: വലൗ തഖവ്വല അലൈന ബഅദൽ അക്കാവിയിൽ,
9: അദ്ദേഹം അഥവാ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ. വചനം 45, വാക്കർത്ഥം. ലഅഖദ്നാ, നാം പിടിക്കുക തന്നെ ചെയ്യും. മിൻഹു, അദ്ദേഹത്തെ, അദ്ദേഹത്തോട്. ബിൽ യമീൻ, വലങ്കൈ കൊണ്ട്, വലങ്കൈക്ക്.
10: ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ,
9: അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു. വചനം 46. വാക്കർത്ഥം: ثم لقطعنا, പിന്നെ നാം മുറിക്കുകയും ചെയ്യും. മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അൽ വഥീൻ, ഹൃദയനാഡി, ജീവ നാഡി.
10: ثم لقطعنا منه الوتين,
9: പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. വചനം 47. വാക്കർത്ഥം: ഫമാ മിങ്കും, അപ്പോൾ നിങ്ങളിൽ ഇല്ല, നിങ്ങളിൽ ഉണ്ടാവുക ഇല്ല. മിൻ അഹദിൻ, ഒരാളും തന്നെ. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. ഹാജിസീൻ, തടയുന്നവരായിട്ട്, തടസ്സം ചെയ്യുന്നവരായിട്ട്.
3: അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല.
9: വചനം 44 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. അഹദ്ന മിൻഹു ബിൽ യമീൻ എന്ന വാക്യത്തിന് വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വലങ്കൈക്ക് പിടിച്ചു ശിക്ഷിക്കുമെന്നും ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും കുതറി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ശക്തമായ നിലയിൽ പിടിച്ചു ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ അതുകൊണ്ടുദ്ദേശ്യം. ഹൃദയത്തോട് ബന്ധപ്പെട്ടു നിൽക്കുകയും അറ്റുപോയാൽ ജീവഹാനി നേരിടുന്നതുമായ ഒരു നാഡിയാണ് അൽ വത്തീൻ, അഥവാ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടു നടക്കുന്ന നാഡി. അവിശ്വാസികൾ ഘോഷിക്കുന്നതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ യാതൊന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, അഥവാ അങ്ങനെ വല്ലതും ചെയ്തേക്കുന്ന പക്ഷം അള്ളാഹു നബി തിരുമേനിയെ ഒരിക്കലും വെറുതെ വിടുകയില്ല. നിശ്ചയമായും അതികഠിനമായി ശിക്ഷിക്കുകയും ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു നടപടി എടുക്കുന്ന പക്ഷം അത് തടയുവാൻ ആരെക്കൊണ്ടും സാധ്യവുമല്ല എന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഒരു ഭൗതിക ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക വൃത്തത്തിൽ വച്ച് ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി ആ ഭരണാധിപന്റെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ചു പറയുന്ന പക്ഷം അത് രാജദ്രോഹവും ഭരണഭദ്രതയ്ക്ക് ഹാനികരവുമായി ഗണിക്കപ്പെടുകയും വമ്പിച്ച ശിക്ഷാ നടപടികൾക്ക് അയാൾ വിധേയനായിത്തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ദൈവിക നിയമവ്യവസ്ഥയുടെ പരമോന്നതയ്ക്കും പരിശുദ്ധതയ്ക്കും കളങ്കം ചാർത്തുമാറ് പ്രവാചക പദവിയുള്ള ഒരു ദൈവദൂതൻ അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സ്വന്തം വകയായി കെട്ടിച്ചമയ്ക്കുന്ന പക്ഷം യാതൊരു നടപടിയുമെടുക്കാതെ അദ്ദേഹത്തെ യഥേഷ്ടം വിഹരിക്കുവാൻ അള്ളാഹു വിട്ടുകളയുകയോ? അതൊരിക്കലും സംഭവ്യമല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം 20-ൽ പരം കൊല്ലം ജീവിച്ചു. അനേകം കെങ്കേമന്മാരായ ശത്രുക്കൾ തിരുമേനിയെ വകവരുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും മാത്രമല്ല, അറേബ്യയിൽ മുഴുക്കെ നബിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ കൈക്കുപോലും തിരുമേനിക്ക് അപായമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുമായിക്കൊണ്ട് അവിടുത്തെ പ്രബോധനയാത്ര അവസാനം വരെ തുടർന്നു പോന്നു.
3: തിരുമേനി കൊളുത്തിവെച്ച ആ സത്യദീപത്തിൻ്റെ വെളിച്ചം
9: ഏറെ താമസിയാതെ വിദൂര നാടുകളിൽ ആകമാനം വ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്ക് തികച്ചും മതിയായ ഒരു തെളിവാണിത്. ഈ തെളിവ് ഖുർആൻ മാത്രം സമർപ്പിക്കുന്ന തെളിവല്ല, ഇന്ന് നിലവിലുള്ള തൗറാത്തും ഈ തെളിവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മൂസാനബി അലൈഹിസ്സലാമയോടും അള്ളാഹു പ്രസ്താവിച്ചതായി തൗറാത്തിൽ ഇങ്ങനെ കാണാം: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് ഒക്കെയും അവൻ അവരോടും പറയും. അവർ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇതിൽ മൂസ അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകനെ അവരുടെ അഥവാ ഇസ്രായേല്യരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഇസ്രായേല്യരുടെ സഹോദരവർഗമായ ഇസ്മായിലികളിൽ അറബികളിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്നത് വ്യക്തമാണ്. ചരിത്ര സ്വഭാവങ്ങൾ വെച്ചു നോക്കുമ്പോൾ മൂസാനബി അലൈഹിസ്സലാമയോട് ഉപമിക്കാവുന്ന ഒരു പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റൊരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. വല്ല പ്രവാചകനും അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറയുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെടണമെന്നും അതിൽ പറഞ്ഞു. ഇത് ഖുർആൻ ഇവിടെ പ്രസ്താവിച്ച അതേ ആശയമാണ് കുറിക്കുന്നത്. വേദക്കാർ ജൽപ്പിക്കുന്നതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് കൊല്ലപ്പെട്ടു പോകേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. മാത്രമോ, വല്ലാഹു യഅസ്വിമുക മിനന്നാസ്, അല്ലാഹു നിന്നെ മനുഷ്യരിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകി അല്ലാഹു നബിക്ക് ധൈര്യമൂട്ടുകയും ചെയ്തു. സത്യപ്രവാചകനെ തിരിച്ചറിയുവാൻ തൗറാത്ത് നിർദ്ദേശിച്ച അടയാളം യഹോവയുടെ അഥവാ അല്ലാഹുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യുക എന്നതാണല്ലോ. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെന്ന് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവചനങ്ങൾ പൂർത്തിയായി പുലരാത്തതായി ഒന്നും തന്നെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ആവർത്തന പുസ്തകത്തിലെ അവസാന സൂക്തത്തിൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാണാം. ഈ വാചകം മൂസാനബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ള തൗറാത്തിൽ ഉള്ളതല്ല, പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്തതാണ് എന്ന് പ്രാഥമിക ബുദ്ധിയുള്ളവരാരും സമ്മതിക്കും. ഇതുപോലെ വേറെ ചിലതും അതിൽ ഉണ്ട്. അത് ആർ എഴുതി ചേർത്തതായാലും ശരി, അതെഴുതി ചേർത്ത കാലം വരെ മൂസാനബി അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതിനുശേഷം ഇസ്രായേലിൽ തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇസ്മായിലികളിലോ ഉണ്ടായിട്ടില്ലെന്ന് ആ വാക്കിന് അർത്ഥമില്ല. എന്നാൽ ഈസാനബി അലൈഹിസ്സലാമയുടെ കാലം വരെ ആ പ്രവാചകൻ വന്നിട്ടില്ലെന്നും അതുവരെയും ആ പ്രവാചകന്റെ വരവ് അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നുവെന്നും നിലവിലുള്ള ഇഞ്ചീലിൽ നിന്നും വ്യക്തമാകുന്നു. യോഹന്നാനോട് അഥവാ യഹ്യാ നബി അലൈഹിസ്സലാമയോട് യഹൂദരുടെ പ്രതിനിധികൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം, ഞാൻ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എന്നു മറുപടി പറഞ്ഞതായും, അപ്പോൾ അവർ, നീ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എങ്കിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്താണെന്ന് അവർ അദ്ദേഹത്തോട് ചോദിച്ചതായും അതിൽ കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 1:19-25 വരെയുള്ള വചനങ്ങൾ. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, അവർ ഏലിയാവിനും ക്രിസ്തുവിനും അഥവാ ഈസാനബി അലൈഹിസ്സലാമിനും പുറമേ ഒരു പ്രത്യേക പ്രവാചകനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. രണ്ട്, ആ പ്രവാചകൻ അതുവരേക്കും വന്നു കഴിഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരാണ്? തൗറാത്തിൽ പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ യോശുവ പ്രവാചകനാണ് എന്ന്, അഥവാ യൂഷഅ നബി അലൈഹിസ്സലാം ആണ് എന്ന് വേദക്കാർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ യഥാർത്ഥം പുലർന്നു കണ്ടാലും സത്യത്തിൻ്റെ നേർക്ക് കണ്ണടച്ചു ദുർന്യായങ്ങൾ പറഞ്ഞ് തൃപ്തി അടയുന്നത് അസൂയക്കാരുടെ പതിവാണല്ലോ. അതില്ലായിരുന്നുവെങ്കിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിക്കേണ്ടിയിരുന്നത് വേദക്കാരായിരുന്നു. നേരെ മറിച്ച് അവർ ആദ്യമേ കണ്ണടച്ച് അവിശ്വസിക്കുകയാണുണ്ടായത്. അതുകൊണ്ടാണ് അവരെ അഭിമുഖീകരിച്ച് അല്ലാഹു ഇങ്ങനെ പറഞ്ഞതും, അതിൽ ഒന്നാമതായി അവിശ്വസിക്കുന്നവർ നിങ്ങളാവരുത്, എന്റെ ആയത്തുകൾക്ക് അല്പമായ വില വാങ്ങുകയും അരുത്. വലാ തക്കൂനു ഔവല കാഫിരിം ബിഹ്, സൂറത്തുൽ ബഖറ 41 വചനം.
8: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി സൂറ ഹാഖ 44-47 വരെ വചനങ്ങൾ.
11: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ജിന്ന് 22-28 വരെ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
13: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വ നസ്തഈനു. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് وعلى آله وصحبه أجمعين أما بعد قل إني لن يجيرني لن يجير ننائت منك إدغام بغنين ولن أجد إلهاران لن أجد أريلا لن أجد بنا من دونه أين أدوم
14: من دونه
13: نعمتنا بير يخفاء മിൻഷരി പോലെ ദൂനിഹി മുൽത്തഹദ പിന്നെ ഇല്ലാ ബലാഗം മിൻ അല്ലാഹി വരിസാല ബലാഗം മിന തൻവിൻ ശേഷം മീമ് അപ്പോൾ ഇത് കാമ്പി കുന്ന ബലാഗം മിൻ അല്ലാഹ്
14: ബലാഗം മിനല്ലാ
13: വമൻ യഅസി അല്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാര ജഹന്നമ ഖാലിദീന ഫീഹ അബദ. അവിടെ ഫീഹ അബദ മദ് ഫീഹ അബദ
14: ഫീഹ അബദ
13: ഹത്ത ഇദ റഔ മാ യുഅദൂന ഫസയഅലമൂന ഹത്ത ഇദ മദ് മദ് മുൻഫസിൽ നേരത്തെ നീട്ടിയ പോലെ തന്നെ ഒന്ന് ഇട്ടാ. പിന്നെ ഫസയഅലമൂന മൻ അൽ അഫു നൂൻ സക്കിന് ശേഷം ഹംസ അപ്പോ ഇൽഹാറാണ് മൻ അദ്ഉഫു അങ്ങനെ മൻ അദ്ഉഫു ദാദ് നാസിറൻ വ തൻവീൻ ശേഷം വാവ് ഇത് ഗംഗുന്ന പിന്നെ വഖല്ലു അദദ ഉൽ ഇൻ അദിരി ഇൻ അദിരി നൂൻ സാക്കിന് ശേഷം ഹംസ അങ്ങനെ ഇൻ അദിരി ആ അത്ര മതി. പിന്നെ മദ്ദുണ്ട് അദിരി അഖരീബുൻ ആ അവിടെന്താ അഖരീബുമ്മ എന്താണ് തൻവീൻ ശേഷം മീമ് നല്ലോ മണിക്കണം

0: അം യജഅലു ലഹു റബ്ബി, റബ്ബി മദ് മുംഫസിൽ, റബ്ബി അമദ,
1: റബ്ബി അമദ.
0: ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദ. അവിടെ മദ് ചെറുതായിട്ട്, പിന്നെ ഇല്ലാ മിൻ ഇർത്തല മിർ റസൂലിൻ, നൂൻ സാക്കിന് ശേഷം റോ ആണ്, മിർ റസൂൽ ട്ടോ. ഫ ഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി റസദ. മിൻ ബൈനി അണ്ട നൂൻ ബാ ആണ്, അപ്പോൾ നൂന മീമാക്കി മാറ്റണം, ഇഖ്ലാബാണ്. എങ്ങനെ അതും മിൻ ബൈനി, വമിൻ ഖൽഫിഹി, നൂൻ സാക്കിന് ശേഷം ഖ ആണ്, ഇൽഹാറാണ് നിയമം. അപ്പോൾ വമിൻ ഖൽഫിഹി, വമിൻ എങ്ങനെ ഖൽഫിഹി, ലിയഅലമ അൻഖദ്, ലിയഅലമ അൻഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം വ അഹാത ബിമാ ലദൈഹിം വ അഹ്സാ കുല്ല ഷൈഇൻ അദദ. തൻവിൻ ശേഷം അയിന് ഇൽഹാർ. അപ്പം നമുക്ക് ഓതാം, എവിടുന്നാണ്? 22.
2: ഖുൽ ഇന്നീ ലൻ യുജീറനി മിനല്ലാഹി അഹദൻ വലൻ അജിദ്.

എന്താ തപ്പല അവിടെ യസ്ല്ലാഹ നമ്മൾ പറയാൻ വിട്ടുപോയില്ലേ. അള്ളാഹ എന്നുള്ളതിന്റെ മുമ്പിൽ കസർ വന്നാല് ഇല്ല എന്നാ പറയാ.

0: കഴിഞ്ഞോ? സുഹൃത്ത് കഴിഞ്ഞു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പേസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ, അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 529-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: عذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 529-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ, സൂറ അൽ ബഖറ 102-103 വരെ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നേതൃത്വം നൽകുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 102-103 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്. അല്പം വലിയ ആയത്താണ്, അതുകൊണ്ട് തജ്വീദ് നിയമങ്ങൾ പറയുന്നു, പാരായണത്തിൽ അബദ്ധങ്ങൾ പറയുന്നു, ശേഷം ഒരു പ്രാവശ്യം ഓതുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, പഠിക്കണം.
6: واتبعوا ما تتلو الشياطين على ملك سليمان واتبعوا
5: ان لا പറയ
6: واتبعوا عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വളരെ അധികം ശ്രദ്ധിക്കണം. ما تتلو الشياطين ما تت تاء سكون تتلو എന്നല്ല تتلو تتلو الشياطين ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് അഷയാത്തീൻ അല മുൽക്കി സുലൈമാൻ, അവിടെ നിർത്തുകയാണെങ്കിൽ സുലൈമാൻ ഇങ്ങനെ.
5: വമാ കഫറ സുലൈമാനു, വമാ കഫറ കഫറ അല്ല കഫറ സുലൈമാനു, വലാകിന്നശയാത്തീൻ നൂൻ ശദ്ദുണ്ട്, മണിക്കണം.
6: അഷയാത്തീൻ الشياطين
5: ത്വാ നേരത്തെ പറഞ്ഞതുപോലെ അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ശ്രദ്ധിക്കണം. ഷയാത്തീൻ തീൻ, അതുപോലെ അശൈത്വാനു എന്നല്ല,
6: الشياطين كفروا يعلمون الناس
5: عين തൊണ്ടയുടെ മധ്യഭാഗം
6: يعلمون الناس നൂൻ ശദ്ദ് മണിക്കണം. السحر يعلمون الناس السحر
5: ഹ തൊണ്ടയുടെ മധ്യഭാഗം സുക്കൂനുമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം.
6: السحر وما انزل
5: മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ
6: ഉൻസില
5: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
6: على الملكين وما انزل على الملكين ببابل هاروت وماروت
5: എന്നല്ല നിർത്തുമ്പോൾ
6: وماروت وما يعلمان
5: തൊണ്ടയുടെ മധ്യഭാഗം عين يعلمان അല്ല
6: يعلمان മിൻ അഹദിൻ,
5: സാക്കിന നൂനിന് ശേഷം ഹംസ വെളിവാക്കണം ഇവിടെ. മാത്രമല്ല മിൻ അഹദിൻ എന്നല്ല പറയുന്നത്,
6: മിൻ അഹദിൻ
5: ഹ ശ്രദ്ധിക്കണം. മിൻ
6: അഹദിൻ ഹത്ത അഹദിൻ ഹ,
5: ഇവിടെയും ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മണിക്കരുത് എന്നർത്ഥം.
6: ഹത്ത യഖൂല ഇന്നമ
5: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്.
6: യഖൂല ഇന്നമ, ഇന്നമ
5: നൂന്ന് ഷദ്ദുണ്ട് മണിക്കണം.
6: നഹ്നു,
5: നഹ്നു അല്ല,
6: നഹ്നു ഫിത്നതുൻ, ഫിത്
5: ഫിത്നതല്ല,
6: ഫിത് ഫിത്നതുൻ, ഫിത്നതുൻ ഫിത്നതുൻ ഫല.
5: ഇവിടെ അവ്യക്തമാക്കി മണിക്കണം.
6: ഇഖ്ഫാവും ബിഗുന്ന ഫിത്നതുൻ ഫല, ഫിത്നതുൻ ഫല തക്ഫുർ, തക് തക്ഫുർ
5: വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
6: فيتعلمون فيتعلمون منهما منهما ما يفرقون
5: يفرقون الا صدقണം പാരായണത്തിൽ يفرقون പറയരുത്.
6: يفرقون به بين المرء بين المرء
5: مرء الا
6: بين المرء وزوجه وزوجه وما هم ബി.
5: സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫ ഷഫവി. ഇവിടെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം.
6: ഒമേഗുംബി.
5: ഇനി ബിദോറീന, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം. ഇത് മദ് ലാസിം കലിമി മുസക്കൽ എന്നാണ് പറയുക. അവിടെ ആറ് ഹർക്കത്ത് വരെ അനിവാര്യമായിട്ടും നീട്ടേണ്ട ഒരു മദ്ദാണത്. അതുകൊണ്ട് ബിദോറീന, നമ്മൾ വലദോലീൻ പഠിച്ചിട്ടില്ലേ അതേ രൂപത്തിൽ. അതോടൊപ്പം റാഇന് ഷദ്ദുണ്ട്, ബിദോറി റി അല്ല. ദോദിൻ്റെ മഹ്റജും അതുപോലെ റാഇന് കെസ്ർ ഷദ്ദുണ്ട്. അതിൻ്റെ ഉച്ചാരണമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം.
6: ബിദോറീന ബിഹി മിൻ അഹദിൻ, മിൻ അഹദിൻ.
5: സാക്കിന നൂനു ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം.
6: അഹദിൻ അഹദിൻ ഇല്ല,
5: ഇവിടെ എല്ലാം ഇസ്ഹാർ.
6: ഇല്ല ബി ഇദ്നില്ല,
5: ബി ഇദ്നി ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി ഇദ്നി അല്ല, അവിടെ ബി ഇ ഹംസക്ക് കസ്റാണ്.
6: ബി ഇദ്നില്ലാഹ് വയതഅല്ലമൂന, വയതഅല്ലമൂന മാ യദുർറുഹും,
5: യദുർറു യദുറല്ല,
6: യദുർറുഹും വ, യദുർറുഹും വ
5: സാക്കിന മീമിന് ശേഷം വ.
6: വലാ യൻഫഉഹും,
5: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതോടൊപ്പം ഐൻ
6: ദമ്മാണ്. യൻഫഉ
5: സുക്കൂനല്ല, യൻഫഉഹും.
6: وَلَقَدْ عَلِمُوا
5: وَلَقَدْ دَالِنَ سُكُون قَلْقَلَ چِيَنَم
6: وَلَقَدْ عَلِمُوا لَمَنِ اشْتَرَاهُ
5: لِمَنِ أَلَّا
6: لَمَنِ
5: لَمَنِ اشْتَرَاهُ
6: لَمَنِ اشْتَرَاهُ مَا لَهُ فِي الْآخِرَةِ
5: فِي الْآخِرَةِ أَلَّا
6: فِي الْآخِرَةِ مِنْ خَلَاقَ
5: مِنْ خَ مِنْ خَ إِظْهَار وَلِيَاكِ اُچَرِكَنَم
6: മിൻ ഖലാഖ്.
5: വഖഫ് ചെയ്യുമ്പോൾ ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അവിടെ ഖൽഖല ചെയ്യണം, ഖാഫിനെ ശരിക്കും കേൾക്കണം.
6: വലബിസ മാ ശറൗ ബിഹി, വലബിസ മാ ശറൗ ശറൗ ശറൗ ബിഹി ബിഹി അൻഫുസഹും.
5: ഹാഇന് ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഹ ദമീറിന് ശേഷം ഹംസ വരുമ്പോൾ, അഥവാ സുലത്തു തവീൽ സുലത്തുൽ കുബ്ര എന്നാണ് മദ്ദിൻ്റെ പേര്.
6: ബിഹി അൻഫുസഹും,
5: അതുപോലെ അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
6: ലൗ കാനു യഅലമൂൻ,
5: അടുത്ത ആയത്ത്.
6: വലൗ അന്നഹും
5: നൂന് ശദ്ദ് മണിക്കണം.
6: ആമനു വത്തഖൗ,
5: വത്തഖു അല്ല, ശ്രദ്ധിക്കണേ,
6: വത്തഖു അല്ല, വത്തഖൗ ഖൗ.
5: ശ്രദ്ധിക്കണം, തൻവീനു ശേഷം മീം. ഇത് ഗാംബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
6: മിൻ ഇൻദില്ലാഹ്,
5: മിൻ ഇസ്ഹാർ,
6: ഇൻദി
5: മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ബിഗുന്ന
6: ഇൻദില്ലാഹി ഖൈർ,
5: നിർത്തുമ്പോൾ ഖൈർ, ഖൈർ അല്ല ഖൈർ.
6: ലൗ കാനു യഅലമൂൻ,
5: ലൗ കാനു യഅലമൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഈ ഭാഗം

0: ബാരക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ഇപ്പോൾ കേട്ടത് തഹ്സീൻ, സൂറത്തുൽ ബഖറ 102 മുതൽ 103 വരെ. തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.

ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: أعوذ بالله من الشيطان الرجيم
2: ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه فاتبعوا أمر

0: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് തെൻസീലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കിയ തെൻസീലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 1 മുതൽ 150 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും ആദ്യത്തെ 150 വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലോസി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു ഹാക്ക 44 മുതൽ 52 വരെ വചനങ്ങൾ.
1: ഖുർആൻ മനുഷ്യ സാഹിത്യമല്ല, അത് കവിതയുമല്ല, പ്രശ്നക്കാരന്റെ ഇളകിയാട്ടവുമല്ല, പിശാചിന്റെ ദുർബോധനവുമല്ല. അതിനെല്ലാം ഉപരിയായ ഒരു യഥാർത്ഥവുമാണത്. അതെ, അത് പരിപൂർണമായും ദിവ്യവചനങ്ങളാണ്. ഈ സത്യം അതിൻ്റെ ശത്രുക്കളിൽ പലരും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാകുന്നു. പക്ഷേ 49 വചനത്തിൽ കാണുന്നതുപോലെ അവർ അതിനെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വ്യാജമാക്കുവാൻ തന്നെ ഉറച്ചിരിക്കുകയാണ് എന്നേയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അത്തരക്കാരിൽപ്പെട്ട ചില ആളുകളിൽ നിന്ന് മുൻകാലത്തും ഇക്കാലത്തും ആ പരമാർത്ഥം പുറത്തു ചാടാറുണ്ട് താനും. അടുത്ത കാലത്തെ ഒരു ഉദാഹരണം നമുക്കിവിടെ എടുത്തു കാണിക്കാം. മർഹൂം അല്ലാമ സയ്യിദ് റഷീദ് റിദ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അൽ വഹ്യുൽ മുഹമ്മദിയിൽ നിഷ്പക്ഷമതികളായ ആധുനിക ചിന്തകന്മാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും സംബന്ധിച്ച്
2: അവരുടെ വിശ്വാസവും
1: മതിപ്പും രേഖപ്പെടുത്തിയതിനെപ്പറ്റി പ്രസ്താവിക്കുന്ന മധ്യേ ഒരു ഭൗതികവാദിയായ ഷിബിലി ഷീമുവീൽ അദ്ദേഹത്തിനയച്ച ഒരു കത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. ആരാണ് ഷിബിലി ഷീമുവീൽ? തത്വശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം ആദ്യം ഒരു സിറിയൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് പദാർത്ഥവാദിയായിത്തീർന്നു. പ്രസിദ്ധമായ അൽ മനാർ മജല്ലത്തുൽ മനാർ മാസികയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് താൻ എഴുതിയിരുന്ന ചില ലേഖനങ്ങൾ കണ്ട അവസരത്തിലാണ് ആ കത്ത് അദ്ദേഹം തനിക്ക് അയച്ചതെന്നും ആ കത്ത് അൽമനാർ 11 പുസ്തകം 1 ലക്കത്തിൽ പ്രസിദ്ധം ചെയ്തിരുന്നുവെന്നും റഷീദ് റിള റഹ്മത്തുല്ലാഹി അലൈഹി അതിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാമ സയ്യിദ് റഷീദ് റിള ഷിബിലി ഷാമുവേലിന് അയച്ച കത്ത് ഇങ്ങനെയാണ്: താങ്കൾ മുഹമ്മദിനെ ഒരു പ്രവാചകനെന്ന നിലയ്ക്ക് നോക്കിക്കാണുകയും അദ്ദേഹത്തെ ഒരു മഹാനായി ഗണിക്കുകയും ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു മഹാനെന്ന നിലയ്ക്ക് നോക്കിക്കാണുകയും അതിമഹാനായി ഗണിക്കുകയും ചെയ്യുന്നു. നാം മതവിശ്വാസത്തിൽ 2 പരസ്പര വിരുദ്ധമായ വശങ്ങളിലാണുള്ളതെങ്കിലും വിശാല ബുദ്ധിയിലും നിഷ്കളങ്കമായി സംസാരിക്കുന്നതിലും നാം യോജിക്കുന്നു. അത് നമുക്കിടയിൽ സ്നേഹബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. പിന്നീട് തുടർന്നുകൊണ്ട് അദ്ദേഹം താഴെ കാണുന്ന ഈ കവിതയും എഴുതിയിരിക്കുന്നു: ദഅമിൻ മുഹമ്മദിൻ ഫീസദാ ഖുർആനിഹി മാഖദ് നഹാഉ ലിലുഹ്മത്തിൽ ഗായാത്തി ഇന്നി വ ഇൻ അക്കു കദ് കഫർത്തു ബിദീനിഹി ഹൽ അക്ഫുറന്നബി മുഹ്കമിൽ ആയാത്തി ഔ മാ ഹവത് ഫീ നാസിഇൽ അൽഫാളിമിൻ ഹിക്മിൻ റവാദ്.

0: ആത്തി നിഅമൽ മുദബ്ബിറു വൽ ഹകീമു വഇന്നഹു റബ്ബൽ ഫസാഹത്തി മുസ്തഫൽ കലിമാത്തി റജുലുൽ ഹിജാ റജുലുൽ സിയാസത്തി വദ്ദുഹ ബതലുൻ ഹലീഫുൻ നസ്രി ഫിൽ ഗാറാത്തി ബിബലാഗത്തിൽ ഖുർആനി കദ് ഗലബന്നുഹ وبسيفه أنحاء لنهمات من دونه الأبطال في كل الورى من سابق أو حاضر أو آت سارم إنجنة سمغرهيكا ഒന്ന് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ഖുർആൻ ഊടും പാവും കൊടുത്തിരിക്കുന്നത് താനങ്ങ് വിട്ടേക്കുക. രണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മതത്തിൽ അവിശ്വസിച്ചിരിക്കുകയാണെങ്കിലും ആ പ്രബല ദൃഷ്ടാന്തങ്ങളിൽ എനിക്ക് അവിശ്വസിക്കുവാൻ സാധിക്കുമോ? മൂന്ന്, അല്ലെങ്കിൽ തന്നിഷ്ടങ്ങളെ നിയന്ത്രിക്കുന്ന തത്വജ്ഞാനങ്ങളും സദുപദേശങ്ങളുമായി ആ നിർമ്മല മൊഴികളിൽ അടങ്ങിയിട്ടുള്ളതിലും നാല്, അതിൻ്റെ നിയമസംഹിതയിലും എനിക്ക് അവിശ്വസിക്കാമോ? അവയെപ്പറ്റി ജനങ്ങൾ ശരിക്ക് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ചില മാമൂലാചാരങ്ങൾ വഴി നാഗരികതയെ അവർ കെട്ടിക്കൊടുക്കുമായിരുന്നില്ല. അഞ്ച്, വളരെ നല്ല ആസൂത്രകനും തത്വജ്ഞാനിയുമത്രേ അദ്ദേഹം. വാചാലതയുടെ പ്രഭുവും വചനങ്ങളിൽ ഉത്തമഗുണം സിദ്ധിച്ചവനുമാകുന്നു. ആറ്, ബുദ്ധിമാൻ, ഭരണകർത്താവ്, തന്ത്രജ്ഞൻ, സമരവീരൻ, ആക്രമണങ്ങളിൽ വിജയം നേടിയവൻ. ഏഴ്, ഖുർആന്റെ സാഹിത്യ വൈഭവം കൊണ്ട് അദ്ദേഹം ബുദ്ധികളെ ജയിച്ചടക്കിയിരിക്കുന്നു. തൻ്റെ വാളുകൊണ്ട് ശിരസ്സുകളെ നേരിടുകയും ചെയ്തിരിക്കുന്നു. എട്ട്, കഴിഞ്ഞുപോയവരോ നിലവിലുള്ളവരോ വരാനിരിക്കുന്നവരോ ആയ എല്ലാ ജനങ്ങളിലുമുള്ള വീരന്മാരും അദ്ദേഹത്തിൻ്റെ താഴെ മാത്രമാകുന്നു. പരിശുദ്ധ ഖുർആന്റെ മഹിമകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷ ഗുണങ്ങളും പലതും ചുരുങ്ങിയ വാക്കുകളിൽ സമർത്ഥമായി ഈ പദ്യങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ ദിവ്യതയെ സമ്മതിക്കുകയോ അതിൻ്റെ പ്രബോധനത്തിൽ വിശ്വസിക്കുകയോ അദ്ദേഹം ചെയ്യുന്നില്ല. ഇത് ഏറെക്കുറെ മനഃപൂർവം തന്നെയാണെന്ന വസ്തുത കവിതയുടെ ആദ്യത്തെ വരികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് വേണം പറയുവാൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്ന് തുറന്നു സമ്മതിക്കുവാൻ പദാർത്ഥവാദിയായ അദ്ദേഹത്തിൻ്റെ നാവിന് സാധ്യമായില്ലെന്നേയുള്ളൂ. ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ സർവപ്രധാനമായത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസവും ബോധവും ഉണ്ടാവുകയാണല്ലോ. പക്ഷേ ഭൗതിക കാഴ്ചപ്പാടിൽ കൂടി മാത്രമാണ് താൻ ഖുർആനെ വിലയിരുത്തുന്നതെന്നും പാരത്രികവും ദൈവികവുമായ വശങ്ങളെ ദർശിക്കുവാൻ താൻ മിനക്കെടുന്നില്ലെന്നും ആദ്യമേ കവി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അങ്ങനെ ഖുർആന്റെ ചില വശങ്ങളെ തുറന്നു കാണിക്കുവാൻ നിർബന്ധിതനായ അദ്ദേഹം സ്വമനസ്സിനെ വഞ്ചിച്ചുകൊണ്ട് അതിൻ്റെ പ്രധാന വശങ്ങളുടെ നേരെ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറെക്കുറെ ഷിബിലി ഷുമവീലിൻ്റെ മാതൃകയിലുള്ള പ്രസ്താവനകളിറക്കുന്ന ചില മുസ്ലിം ഭൗതികവാദികളെയും കാണാറുണ്ട്. ഐഹിക ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ഖുർആന്റെ നിയമനിർദ്ദേശങ്ങളെ വാനോളം പ്രശംസിക്കുകയും അതോടൊപ്പം പാരത്രിക ജീവിതത്തെ സംബന്ധിക്കുന്ന ആധ്യാത്മിക വശങ്ങളെക്കുറിച്ച് മൗനം അവലംബിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയായിരിക്കും ഇവരുടെയും പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമയ്യത്ത് ബിന് അബിസ്വലത്തിനെപ്പറ്റി പ്രസ്താവിച്ചതാണ് ഇത്തരക്കാരെക്കുറിച്ചും പറയുവാനുള്ളത്. ആമന ഷിഅറുഹു വലം യുഅ്മിൻ ഖൽബുഹു, അയാളുടെ കവിത വിശ്വസിച്ചിരിക്കുന്നു, ഹൃദയം വിശ്വസിച്ചിട്ടില്ല. ഖുർആൻ ആർക്കാണ് ഉപയോഗപ്രദമായിത്തീരുക എന്ന് അല്ലാഹു അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കാണുക. വചനം 48. വാക്കർത്ഥം: വ ഇന്നഹു, നിശ്ചയമായും അത്, ഇത്, ലതദ്കിറത്തുൻ, ഒരു സ്മരണ ആകുന്നു, ഉപദേശം ആകുന്നു, ഉത്ബോധനം ആകുന്നു. ലിൽ മുത്തഖീൻ, സൂക്ഷിക്കുന്നവർക്ക്, ഭയഭക്തന്മാർക്ക്.
1: വഇന്നഹു ലതദ്ക്കിറത്തുൻ ലിൽമുത്തഖീൻ,
0: നിശ്ചയമായും അത്, അഥവാ ഖുർആൻ, ഭയഭക്തന്മാർക്ക് ഒരു സ്മരണയാകുന്നു. വചനം 49, വാക്കർത്ഥം. വഇന്ന ലനഅലമു, നിശ്ചയമായും നാം അറിയുന്നു, നമുക്കറിയാം. അന്ന മിങ്കും, നിങ്ങളിലുണ്ടെന്ന്. മുകദ്ദിബീൻ, ചില വ്യാജമാക്കുന്നവർ. നിശ്ചയമായും നമുക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ചില വ്യാജമാക്കുന്നവരുണ്ടെന്ന്. വചനം 50, വാക്കർത്ഥം. വഇന്നഹു ലഹസ്രത്തുൻ, നിശ്ചയമായും അത് ഖേദം തന്നെ, സങ്കടമാണ്, ദുഃഖ ഹേതുവാകുന്നു. അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ.
1: വഇന്നഹു ലഹസ്രത്തുൻ അലൽ കാഫിരീൻ,
0: നിശ്ചയമായും അത് അവിശ്വാസികളുടെ മേൽ ഖേദകാരണവുമത്രേ. വചനം 48 മുതൽ 50 വരെയുള്ളതിൻ്റെ വിശദീകരണം. സൂക്ഷ്മത പാലിക്കുന്ന ഭയഭക്തന്മാരായ സത്യവിശ്വാസികളായിരിക്കും യഥാർത്ഥത്തിൽ ഖുർആൻ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് പലപ്പോഴും ഖുർആൻ ഭയഭക്തന്മാർക്ക് സ്മരണയാണ്, ഭയഭക്തന്മാർക്ക് മാർഗദർശനമാണ് എന്നും മറ്റും അല്ലാഹു പറഞ്ഞു കാണുന്നത്. ഖുർആനെ വ്യാജമാക്കി നിഷേധിക്കുന്നവരെപ്പറ്റി അല്ലാഹു ശരിക്കും അറിയാഞ്ഞിട്ടല്ല അവരെ തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത്, അറിഞ്ഞും കൊണ്ട് തന്നെയാണത്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് 49 വചനത്തിൻ്റെ സാരം.
2: ഖുർആന്റെ അനുയായികൾക്ക്
0: അത് വിജയത്തിനും മോക്ഷത്തിനും കാരണമാകുന്നതുപോലെ, അതിൽ അവിശ്വസിക്കുന്നവർക്ക് അത് ഖേദത്തിനും ദുഃഖത്തിനും കാരണമായിത്തീരുന്നു. ഖുർആൻ മുഖേന സജ്ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ കാണുമ്പോൾ വിശേഷിച്ചും അവർ തങ്ങളെപ്പറ്റി ഖേദിക്കുമല്ലോ. ഇതാണ് 50 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വേദ ഗ്രന്ഥവും റസൂലും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്ക് ഒരു വിധത്തിൽ ഒഴിവ് കഴിവ് സമർപ്പിച്ചു നോക്കാമായിരുന്നു. ഖുർആനും റസൂലും വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി അതിനുള്ള പഴുതും അടഞ്ഞു പോയിരിക്കുകയാണ്. 20 134, 48-47 മുതലായ വചനങ്ങൾ നോക്കുക. വചനം 51, വാക്കർത്ഥം. വഇന്നഹു, നിശ്ചയമായും ഇത്, അത്, ലഹഖു, യാഥാർത്ഥം, സത്യം, കാര്യം, പരമാർത്ഥം തന്നെ. അൽ യഖീൻ, ദൃഢമായ, ഉറപ്പായ.
1: വഇന്നഹു ലഹഖുൽ യഖീൻ,
0: നിശ്ചയമായും ഇത് ദൃഢമായ യഥാർത്ഥമാകുന്നു. വചനം 52, വാക്കർത്ഥം. ഫസബ്ബിഹ്, ആകയാൽ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പരിശുദ്ധപ്പെടുത്തുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ, നാമത്തെ. അൽ അലീം, മഹാനായ.
1: ഫസബ്ബിഹ് ബിസ്മി റബ്ബികല് അസീം,
0: ആകയാൽ നീ നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തിൽ തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം ചെയ്തുകൊള്ളുക. സൂറത്തുൽ വാക്കിയായുടെ അവസാനത്തെ രണ്ടു വചനങ്ങളും അവയുടെ വിവരണവും ഇവിടെയും ഓർക്കുക.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ഹാക്ക,
3: 44 മുതൽ 52 വരെ വചനങ്ങൾ.
4: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു ഹെർമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറത്ത് ഫുസ്സിലത്തിലെ 39 മുതൽ 54 വരെയുള്ള ആയത്തിന്റെ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹൈനി.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹ്.

0: فحدث. الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر.

ഇപ്പോൾ സമാപിച്ചത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഫുസ്സിലത്ത് 39 മുതൽ 54 വരെയുള്ള വചനം, മഗ്‌രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദുഹ, സൂറത്ത് ഷറഹ് പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള വാദ് അൽ ജുഹൈനി, അതുപോലെ

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്തുൽ ബഖറ 53 മുതൽ 58 വരെയുള്ള വചനം, ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത്.

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 53-58 വചനം. ഖിറാഅത്ത് ഖലീഫ സുനൈജി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ثم أغرقنا الآخرين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 80 വരെയുള്ള ആയത്തുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലായി മനസ്സിലാക്കിയത്. 81-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം, മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽ പെട്ടവനാണ്. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു ഏറെ പുകഴ്ത്തിയാണ് ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ പരാമർശിച്ചത്. തുടർന്ന് അല്ലാഹു പറയുന്നു, അദ്ദേഹം മുഅ്മിനീങ്ങളായ തൻ്റെ ദാസന്മാരിൽ പെട്ട ആളാകുന്നു. ثم فسر الله تعالى إحسان نوح عليه السلام بالإيمان. الله نوح عليه الصلاه والسلام യുടെ ഇഹ്സാനിനെ കുറിച്ച് പറയുകയാണ്. അത് ഒന്നാമത്തേത് അല്ലാഹുവിലുള്ള വിശ്വാസമായിരുന്നു. فقال تعالى إنه من عبادنا المؤمنين. അദ്ദേഹം മുഅ്മിനീങ്ങളായ നമ്മുടെ ദാസന്മാരിൽ പെട്ട ആളായിരുന്നു. അല്ലാഹു ഇങ്ങനെ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, ലിയുഫീദക അന്ന അഹ്സന ഖസ്ലത്തിൻ തകൂനു ഫീമാ ബൈനക വബൈനല്ലാഹിയ ഖസ്ലത്തുൽ ഈമാൻ. അല്ലാഹുവിലുള്ള വിശ്വാസമാണ് അല്ലാഹുവിൻ്റെയും നിന്റെയുമടക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്സാൻ, ഏറ്റവും നല്ല, ഏറ്റവും വലിയ നന്മ എന്ന് ചോദിച്ചാൽ, അതേതാണെന്ന് ചോദിച്ചാൽ, തീർച്ചയായും ഒരാൾ അല്ലാഹുവിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുക എന്നതാകുന്നു. അതുകൊണ്ടുതന്നെ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവം കാരണം ഏതൊരാളുടെ മറ്റു നന്മകൾക്കും ഇസ്ലാമിൽ ഒരു പ്രാധാന്യവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഏതൊരു മനുഷ്യനും അല്ലാഹുവിൽ വിശ്വസിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ തന്നെ സൃഷ്ടിച്ച എണ്ണിയാറൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തനിക്കുവേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന, സദാസമയവും തന്നെ തനിക്കാവശ്യമായ കാര്യങ്ങളെല്ലാം കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ സ്രഷ്ടാവിനെ വിസ്മരിച്ചുകൊണ്ട് ആ സ്രഷ്ടാവിൽ വിശ്വാസമർപ്പിക്കാതെ ഏതൊരു മനുഷ്യൻ ഏതൊരു നന്മ ചെയ്യുന്നുവോ ആ നന്മ പ്രതിഫലാർഹമായ നന്മയല്ല, അല്ലാഹുവിങ്കിൽ അത് സ്വീകാര്യമല്ല. കാരണം വിശ്വാസമാണ് അടിസ്ഥാന കാര്യം. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ ഇഷാറത്തു ഇലാ കമാലി ഹാദൈനിൽ വസ്ഫൈനി വഹുമാ അൽ ഉബൂദിയ വൽ ഈമാൻ. ഈ വചനത്തിൽ നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇതിലെ സൂചന, രണ്ട് വിശേഷണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ വിശേഷണം അൽ ഉബൂദിയ, അല്ലാഹുവിന് ഇബാദത്തെടുക്കുക എന്ന വിശേഷണം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ചിരുന്നൊരു വ്യക്തിത്വമായിരുന്നു. മറ്റൊന്ന് വൽ ഈമാൻ, സത്യവിശ്വാസം സ്വീകരിക്കുക എന്ന കാര്യം. വ അന്നഹുമ അഷ്റഫു വസ്ഫിൻ യത്തസിഫു ബിഹിൽ ഇൻസാൻ അൻ യകൂന അബ്ദൻ ലില്ലാ മുഅ്മിനൻ ബിഹ്. ഒരു ദാസൻ സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തരമായ വിശേഷണമാണ് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതും അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതും. അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിലൂടെ, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിലൂടെ ഒരു ദാസൻ ഏറ്റവും നല്ല വിശേഷണത്തിന് അർഹനായിട്ട് മാറുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഇഷ്ടത്തോടുകൂടി തന്നെയാണോ അല്ലാഹുവിന് നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കുന്നതെന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഒരു ചടങ്ങായി നിർവഹിക്കുന്ന ഇബാദാത്തുകൾക്ക്, ആരാധനാകർമ്മങ്ങൾക്ക് പലപ്പോഴും ആരാധന കൊണ്ടുണ്ടാകേണ്ട പരിവർത്തനങ്ങൾ, ആരാധനാകർമ്മങ്ങൾക്കുണ്ടാകേണ്ട അനന്തരഫലങ്ങൾ, അതിൻ്റെ ഗുണഫലങ്ങൾ പലപ്പോഴും കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പൂർണ്ണ ഇഷ്ടത്തോടുകൂടി തൻ്റെ സ്രഷ്ടാവ് അവൻ തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ശുക്ർ എന്ന നിലക്കുള്ള ഇബാദത്താണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിലാണ് ഒരാൾക്ക് ഇബാദത്തിൻ്റെ ആസ്വാദനം ആസ്വദിക്കാൻ സാധിക്കുക, അതിൻ്റെ ലദ്ദത്ത് അനുഭവിക്കാൻ സാധിക്കുക. നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് യഥാർത്ഥത്തിൽ കേവല വിശ്വാസം കൊണ്ട് ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടോ അങ്ങനെ അവകാശപ്പെടുന്നത് കൊണ്ടോ അയാൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് ആ വിശ്വാസം അയാളുടെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുന്നുവെങ്കിൽ അയാളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അയാൾ മാറ്റിയെടുക്കുന്നുവെങ്കിൽ അപ്പോഴാണ് ആ വിശ്വാസം സത്യസന്ധമാണെന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ മദ്യപിക്കുമ്പോൾ വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ സാധ്യമല്ല. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ജൂഢമൂലമായ ഒരാൾക്ക് തൻ്റെ സ്രഷ്ടാവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ആ സ്രഷ്ടാവ് നിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരിക്കലും തന്നെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയുകയില്ല എന്നത് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ മുസദ്ദിഖീന അൽ മുവഹ്ഹിദീന അൽ മൂഖിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസദ്ദിഖീങ്ങളിൽ അഥവാ സത്യപ്പെടുത്തുന്നവരിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അതേപോലെ തന്നെ മുവഹ്ഹിദീങ്ങളിൽപ്പെട്ട ആളാകുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കൃത്യമായി വിശ്വസിക്കുന്ന, ഒരു കലർപ്പുമില്ലാത്ത തൗഹീദ് സ്വീകരിക്കുന്ന, അൽ മൂഖിനീൻ, ദൃഢമായ വിശ്വാസം സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു. അല്ലാമ തബരി റഹ്മഹുള്ള പറയുന്നു, യഖൂൽ, അല്ലാഹു പറയുന്നത്, ഇന്ന നൂഹൻ മിൻ ഇബാദിനല്ലദീന ആമനൂ ബിന, തീർച്ചയായും നൂഹ് അലൈഹിസ്സലാം നമ്മിൽ വിശ്വസിച്ച നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. ഫവഹദൂന, നമ്മെ ഏകനാക്കിയ ആ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. വഅഖ്ലസൂലനൽ ഇബാദ, ഇബാദത്തുകളെ നമുക്ക് നിഷ്കളങ്കമായി നിർവഹിച്ച, ഇഖ്ലാസോടുകൂടി നിർവഹിച്ച വ്യക്തിത്വമാകുന്നു. വഅഫ്റദൂന ബിൽ ഉലൂഹിയ, അള്ളാഹുവിൻ്റെ ആരാധന, അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ആരാധന അവന് മാത്രം നിർവഹിച്ചുകൊണ്ട് ജീവിച്ച നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. അതേപോലെ തന്നെ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ന നൂഹൻ മിൻ ഇബാദിനൽ മുസദ്ദിഖീന അൽ മുഖ്ലിസീൻ, തീർച്ചയായും നൂഹ് സത്യപ്പെടുത്തുന്ന സത്യവാന്മാരിൽപ്പെട്ട, അതേപോലെ തന്നെ ഇഖ്ലാസുള്ള നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. സഹോദരന്മാരെ, നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെക്കുറിച്ചും ഈ തരത്തിൽ അള്ളാഹുവിന് കലർപ്പില്ലാതെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇബാദത്ത് നിർവഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ദൃഢമായ വിശ്വാസം സ്വീകരിച്ച, ജീവിതത്തെ എല്ലാ നിലയിലും സ്വാധീനിക്കുന്ന, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റിയെടുക്കുന്ന, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അത്തരത്തിലുള്ള വിശ്വാസം സ്വീകരിച്ചവരിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാകുന്നു. തുടർന്ന് 82-ാമത്തെ വചനം, ثم أغرقنا الآخرين. ثم أغرقنا പിന്നെ നാം മുക്കി, അൽ ആഖരീൻ, മറ്റവരെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയിൽ വിശ്വസിച്ച, തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി. അതല്ലാത്ത മറ്റുള്ളവരെ അള്ളാഹു പറയുന്നു, നാം അവരെ മുക്കി നശിപ്പിച്ചു, നാം അവരെ മുക്കിക്കളഞ്ഞു. അല്ലദീന ലം യർകബു മഅഹു ഫിസ്സഫീന, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ കപ്പലിൽ കയറാത്ത ആളുകളെ, വഹാകദ ബിഈജാസി അർലില്ലാഹി തബാറക വ തആല അലൈനാ കൈഫ അഹ്ലക ഖൗമ നൂഹിൻ. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ സംക്ഷിപ്തമായി അവൻ്റെ വചനത്തിലൂടെ നമ്മളെ അറിയിക്കുന്നു, നമ്മുടെ മുമ്പിൽ അതെടുത്തു പറയുന്നു. എങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടതെന്ന്. ലമ്മ കദ്ദബു നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിയെ അവർ നിഷേധിച്ചു തള്ളിയപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ ബാധിച്ചതെന്ന് അള്ളാഹു വളരെ സംക്ഷിപ്തമായി അവൻ്റെ വചനങ്ങളിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. വകൈഫ അൻജ നൂഹൻ വമൻ ആമന മഅ, അതുപോലെ തന്നെ ആ ജലപ്രളയത്തിൽ അഥവാ പർവ്വത സമാനമായ തിരമാലകൾ ഉയർന്ന കപ്പൽ പോലും സഞ്ചരിക്കാൻ മാത്രമുള്ള അത്ര വലിയ ഒരു സമുദ്ര സമാനമായ ഒരു സമുദ്രമായി മാറിയ ആ സ്ഥലത്ത് നിന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും, അള്ളാഹുവിൽ വിശ്വസിച്ച് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിൻപറ്റുകയും ചെയ്ത ആളുകളെയും ആ ജലപ്രളയത്തിൽ നിന്ന് എങ്ങനെയാണ് അള്ളാഹു രക്ഷിച്ചതെന്ന് അല്ലാ അവൻ്റെ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. ഫാദുർ കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫാദുർ, നീ ചിന്തിക്കുക, നീ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മൂദരീൻ, താക്കീതു നൽകപ്പെട്ട ആ ജനതയുടെ, താക്കീതു നൽകപ്പെട്ടവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന്. ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, എന്നാൽ നിഷ്കളങ്കത നൽകപ്പെട്ട, ഇഖ്ലാസ് നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസം സ്വീകരിച്ച ആളുകളും, അവരെക്കുറിച്ചാണ് ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇവിടെ അല്ലാഹു അവൻ്റെ ശിക്ഷയിൽ അവൻ ഏതൊരു സമൂഹത്തെ ശിക്ഷിക്കുമ്പോഴും അതിലടങ്ങിയ യുക്തിയും അതിൻ്റെ ഹിക്മത്തും അല്ലാഹു എടുത്തു പറയുകയാണ്. അഗ്റഖ ഹാഉലാഇൽ മുകദ്ദിബീന ലിറസൂലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ബൽ അൽ മുകദ്ദിബീന ലിറസൂലിഹി ലിഅന്നല്ലാഹ ഖാൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ മാത്രമല്ല യഥാർത്ഥത്തിൽ ആ നിഷേധികൾ നിഷേധിച്ചത്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിഷേധിച്ചതിലൂടെ മുഴുവൻ പ്രവാചകന്മാരെയുമാകുന്നു അവർ നിഷേധിച്ചത്. അല്ലാഹു സൂറത്തു ശുഅറയിൽ പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. സൂറത്തു ശുഅറയിലെ 105-ാമത്തെ വചനത്തിൽ കാണാം, നൂഹിൻ്റെ ജനത മുർസലീങ്ങളെ നിഷേധിച്ചു. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയാണ് അവർ നിഷേധിച്ചെങ്കിൽ പോലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതിലൂടെ പ്രവാചക ശൃംഖലയെ, പ്രവാചകന്മാരെ മൊത്തത്തിൽ അവർ നിഷേധിച്ചതിന് തുല്യമാകുന്നു അത്. തക്ദീബു ഖൗമു നൂഹിൻ ലൈസ മിൻ അജലി നൂഹ് വലാക്കിൻ മിൻ അജലി മാ ജാഅ ബിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നൂഹ് എന്ന വ്യക്തിയെ അവർ നിഷേധിക്കുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന അള്ളാഹുവിങ്കൽ നിന്ന് തനിക്ക് ലഭിച്ച ആ സന്ദേശങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് അവർ അദ്ദേഹത്തെ നിഷേധിച്ചത്. വലിഹാദ കാന തക്ദീബു റസൂലിൻ വാഹിദിൻ തക്ദീബു ലിജമീഇ റുസുൽ. ഒരു പ്രവാചകനെ നിഷേധിക്കുന്നത് വഴി പ്രവാചകന്മാരെ മുഴുവൻ നിഷേധിക്കുന്ന തുല്യമാകുന്നു. ലി അന്നഹു തക്ദീബുൻ ലിജിൻസിൽ റിസാല വലൈസ ലിശഖ്സിൻ വാഹിദ്. ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതിലൂടെ എല്ലാ പ്രവാചകന്മാരെയും, പ്രവാചക വിഭാഗത്തെ മുഴുവൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതേത് സമൂഹത്തിൻ്റെ കാര്യത്തിലും അപ്രകാരമാകുന്നു. തങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുന്നതിലൂടെ അവിടുത്തെ അധ്യാപനങ്ങളെ സ്വീകരിക്കാത്തത് കാരണം മുഴുവൻ പ്രവാചകന്മാരെയും അവർ തള്ളുകയാണ് ചെയ്യുന്നത്. തങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാത്തതിനാൽ മുഴുവൻ പ്രവാചകന്മാരെയും അവർ തള്ളിക്കളഞ്ഞവരാകുന്നു. അതേപോലെ തന്നെയാണ് ഏതു പ്രവാചകന്റെ കാര്യത്തിലും. തങ്ങൾ ഇബ്രാഹീമി മില്ലത്ത് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അറബികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കാത്തതുവഴി, അദ്ദേഹത്തെ സ്വീകരിക്കാത്തതുവഴി അവർ മുഴുവൻ പ്രവാചകന്മാരെയും തള്ളിക്കളയുന്നവരാകുന്നു. അതാണ് ഈ വചനം നമുക്ക് നൽകുന്ന പാഠം. ഇന്നല്ലാഹ ലം യുഗ്രിഖുഹും ളുൽമൻ ബൽ ഹും അല്ലദീന ളലമു അൻഫുസഹും. അല്ലാഹു ഒരിക്കലും അനീതിയോടുകൂടി അക്രമമായിട്ടല്ല ആ ജനവിഭാഗത്തെ മുക്കി നശിപ്പിച്ചത്. യഥാർത്ഥത്തിൽ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നൂഹ് അലൈഹിസ്സലാം എന്ന പ്രവാചകനെ നിഷേധിക്കുക വഴി അവർ സ്വയം ആ നാശം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഈ വചനത്തെ ഇമാം തബരി റഹ്മത്തുള്ള വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യഖൂലു തആല ദിക്റഹു ثم أغرقنا حين نجينا نوحا وأهله من الكرب العظيم من بقي من قومه. الله പറയുന്നു, ثم أغرقنا حين نجينا نوحا, മറ്റുള്ള ആളുകളെ നാം മുക്കി നശിപ്പിച്ചു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തി. മിനൽ കർബിൽ അളീം, ആ വലിയ വിപത്തിൽ നിന്ന്. അൻജാഹുല്ലാഹു വമൻ മഅഹു ഫിസ്സഫീന വഅഗ്റഖ ബഖിയത ഖൗമിഹി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തി കപ്പലിൽ കയറ്റിക്കൊണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ജനതയിൽപ്പെട്ട അവിശ്വാസികളായവരെ, വിശ്വസിക്കാൻ സന്നദ്ധരല്ലാത്തവരെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. അതാണ് ആ വചനം അറിയിക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് ആ മാർഗത്തിൽ ജീവിതം നയിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നാം അർഹരായിത്തീരും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും വലിയ ജലപ്രളയത്തിൽ വച്ച് അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു രക്ഷിച്ചതുപോലെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ പിൻപറ്റി ജീവിച്ചാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും, നമ്മുടെ രാജ്യത്താകട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താകട്ടെ എത്ര വലിയ പ്രതികൂലമായ അവസ്ഥയുണ്ടായാലും, പ്രവാചക മാർഗം അതേപോലെ തന്നെ തൗഹീദിൻ്റെ മാർഗം അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായത്തിന് നാം അർഹരാകും എന്ന കാര്യം ഈ വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ, തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഇഹലോകത്തും പരലോകത്തും വിധേയരാകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് മധുരം ഖുർആൻ പരിപാടികളിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു അംബിയയിലെ 95 മുതൽ 112 വരെ വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം അൽഹാഫിൽ ഖാലിദ് അൽ ജലീൽ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രമുണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രമുണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം, പേജ് 524, സഅദ് അൽ ഗാമിദി.

0: മനഃപാഠം സമാപിക്കുന്നു. പേജ് 524, സഅദ് അൽ ഖാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 106-108 വരെയുള്ള വചനം. ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 106, 107, 108 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്.

നൻസഖ് സാക്കിന നൂന് ശേഷം സീന്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന നൻസഖ് മിൻ ആയത്തിൻ, ഇവിടെ മിൻ ആയത്തിൻ എന്ന് ഓതരുത്, മിൻ ആയത്തിൻ. നൂന് സാക്കിനയ്ക്ക് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. മിൻ ആയത്തിൻ, മിൻ ആയത്തിൻ ഔ, ഇവിടെയും ഇസ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ആയത്തിൻ ഔ നുൻസിഹ ഇങ്ങനെ അല്ല, ആയത്തിൻ ഔ, ഔ നുൻസിഹ. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നുൻസിഹ നഅതി ബിഖൈരിൻ, നഅതി, ഹംസക്ക് സുക്കൂൻ, ഖൽഖല ചെയ്യരുത്, നഅതി അല്ല, നഅതി അല്ല, നഅതി, നഅതി ബിഖൈരിൻ മിൻഹ. തൻവീന് ശേഷം മീം, ഇവിടെ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഖൈരിൻ മിൻഹ, മിൻഹ ഔ, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, മിൻഹ ഔ മിസ്ലിഹ, ഔ മിസ്ലിഹ. പറയണത്തിൽ ശ്രദ്ധിക്കേണ്ടത് മിസ്ലിഹ അല്ല, മിസ് ഫീ സു എസ് മിസ് മിസ്ലിഹ. അലം തഅലം, അലം തഅലം അന്നല്ലാഹ, നൂന് ശബ്ദമുണ്ട്, മണിക്കണം. അലാ കുല്ലി ഷൈഇൻ ഖദീർ, തൻവീന് ശേഷം ഖാഫ്, കുല്ലി ഷൈഇൻ ഖ, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ഷൈഇൻ ഖ, ഷൈഇൻ ഖദീർ, ഖദീർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. ഖദീർ, ഖദീർ അല്ല, ഖദീർ. അടുത്ത ആയത്തിൽ അലം തഅലം അന്നല്ലാഹ ലഹു, അലം തഅലം, അലം തഅലം അല്ല, തഅലം അന്ന, നൂൻ മുശദ്ദഗുന്ന, നൂൻ ശദ്ദുണ്ട്, മണിക്കണം. അന്നല്ലാഹ ലഹു മുൽക്കു, ലഹു മുൽക്കു സമാവാതി വൽ അർദ്, വൽ അർദ്, വൽ അർദ്, വൽ അർദ് അല്ല, വൽ അർദ്. വമാ ലകും മിൻ, സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമാ ലകും മിൻ, മിൻ ദൂനില്ലാഹ്, സാക്കിന നൂന് ശേഷം ദാൽ, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ലാഹ്, മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വല. ഈ രണ്ട് ഗുന്നയും സാക്കിന നൂന് ശേഷം വ, തൻവീന് ശേഷം വ, ഇത് ഗാം ബി ഗുന്ന, തൻവീനിനെ, നൂന് സാക്കിനയെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ നസീർ, നസീർ സാദാണ്, റായിനെ തർക്കീഖ് ചെയ്യണം. നസീർ, നസീർ എന്നല്ല, നസീർ, നസീർ. ഉമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ. അം തുരീദൂന അൻ തസ്അലു, അൻ തസ്അലു, സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്അലു, തസ്അ, അ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, തസ്അലു അല്ല, തസ്അലു. أن تسألوا رسولكم كما, رسولكم كما سئل موسى, كما سئل موسى من قبل, كما سئل موسى من قبل, من ق ساكنة نون ششم قاف إخفا بغنة قاف هبيلة ترانة غنة يم أتبول شردكنا من قبل, من قبل بائن قلقل چيد കേൾക്കുന്ന രൂപത്തിൽ അവിടെ ഉച്ചരിക്കണം. ഖബുൽ, മിൻ ഖബുൽ. വമൻ യതബദ്ദലിൽ, വമയ്യ, സാക്കിന നൂന് ശേഷം യ, നൂനിനെ യയിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമയ്യ, വമയ്യ യതബദ്ദലിൽ കുഫ്റ, വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാനി കുഫ്റ,
الكفر ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. فقد دالنا كلكنم قلقل شينم فقد فقد ضل ألا فقد ضل ضل ض നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വളരെ ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദോദ്. ദോ ദൊല്ല ദൊല്ല ദൊല്ല എന്നല്ല പറയേണ്ടത്. ദൊല്ല സെവ മദ്ദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടണം. മദ്ദ് മുത്തസിൽ മദ്ദ് വാജിബാണ്. സെവ സബീൽ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദ് ലിസുക്കൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 106, 107, 108 ആയത്തുകളാണ്. അൽഹംദുലില്ലാ, നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ സമാപിക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ബഖറ 106 മുതൽ 108 വരെയുള്ള വചനം അത്തഹ്സീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: നൂറുൻ അതല്ല അലൽ ഹയാതി റഹീം.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തുനോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാൻ 21 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് മാഹിർ മുഅക്കലി.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ അൽ ജിൻ 11 മുതൽ 15 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസ്സഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്നാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇനി 11-ാമത്തെ ആയത്ത്, സൂറത്തുൽ ജിന്ന് 11-ാമത്തെ ആയത്ത് നോക്കാം. വഅന്ന മിന്നസ്സ്വാലിഹൂന, നൂന് ശബ്ദമുള്ളത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. മിന്നസ്സ്വാലിഹൂന വമിന്ന ദൂന ദാലിക, ആദ്യത്തെ ദായാണ് പിന്നെ ദ, അത് ശ്രദ്ധിക്കുക. പിന്നെ കുന്ന ത്വറായിഖ ഖൈദദ, ഒന്ന് ഓതിക്കട്ടെ. കുന്ന ത്വറായിഖ, ഖാഫ് ശരിക്ക് ഉച്ചരിക്കുക. ത്വറായിഖ മദ് മുത്തസിലാണ്. വഅന്ന ലനന്ന, ലനന്ന നൂന് ശബ്ദ് നല്ലതായിട്ട് മണിക്കുക. പിന്നെ ലനന്ന അല്ലൻ, അവിടെ മദ് മുംഫസിലാണ്, അപ്പൊ മദ് നല്ലോണം ഇട്ടണം. എങ്ങനെ? ലനന്ന പിന്നെ അത് മദ് മുംഫസിലാണ്. പിന്നെ അല്ലൻ നേരത്തെ വന്ന പോലെ തന്നെ അല്ലൻ, നൂൻ സാക്കിന് ശേഷം ലാമ്, അപ്പോ അല്ലൻ. എങ്ങനെ? അല്ലൻ. പിന്നെ ലൻ ഉജിസ നൂ, രണ്ട് നൂൻ ഒന്നിച്ചു വന്നു, അപ്പൊ എന്താണ്? ശബ്ദമുള്ള പോലെ തന്നെ ലൻ ഉജിസ,
5: ലൻ ഉജിസ
4: നജല്ലാഹു ഫിൽ അർളി വലൻ ഉജിസഹു, അതുപോലെ തന്നെ വലൻ ഉജിസഹു ഹറബ, ചെറിയൊരു ഒരു ഒരു മദ് അവിടെ കേട്ടോ, ആ ഒരു വാവ് കണ്ടില്ലേ. പിന്നെ വഅന്ന ലമ്മ, നൂന് ശബ്ദമുള്ളത് പോലെ തന്നെയാണ് എന്ത്, മീമ് ശബ്ദമുള്ളൂ. അപ്പൊ എങ്ങനെ ഓതും? വഅന്ന ലമ്മ,
5: വഅന്ന ലമ്മ
4: സമിഅന അൽഹുദ ആമന്ന ബിഹി, ആമന്ന അറിയാലോ ബിഹി, അവിടെ നമുക്ക് നിർത്താം. ബിഹി വെച്ചു പമയു ഉമ്മിൻ ബിറബ്ബിഹി, ആ അത് ശ്രദ്ധിക്ക, യു ഉമ്മിൻ ബിറബ്ബിഹി എന്നാണ്. എന്താണ് വാക്ക്? യു ഉമ്മിൻ ബിറബ്ബിഹി, നൂന് സാക്കിനക്ക് ശേഷം ബ ആണ്. അപ്പൊ എങ്ങനെ ഓതണം? നൂനിനെ മീമാക്കി മാറ്റണം അവിടെ, ഇഖ്ലാബ് എന്നാണ് ഈ നിയമം പറയാം. നൂന് സാക്കിനയെ മീമാക്കും, കാരണം ശേഷം ബ ആണ്. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. അംബിയ അൻബിയ ആണ്, നമ്മളെങ്ങനെ ഉച്ചരിക്കല്? ആ അത് മണിക്കും വേണം, അംബിയ. അതുപോലെ ഫമയുമിൻ ഇദ്ഗാമി കുന്ന, ഫമയുമിൻ പിന്നെ യുഉമിം ബിറബ്ബിഹി, യുഉമിം ബി എങ്ങനെ?
5: യുഉമിം
4: ബിറബ്ബിഹി, റബ്ബിഹി ഫലാ യഖാഫു ബഖ്സം വലാ റഹഖ. പിന്നെ വഅന്ന മിന്ന നൂൻ ശബ്ദ് വീണ്ടും അങ്ങനെ തന്നെ, അൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന, മിന്നൽ ഖാസിത്തൂന നോക്കിക്കേ.
5: വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിത്തൂന,
4: ആ അതന്നെ പ്രശ്നം. ഖാസിത്തൂന എന്നാ പറഞ്ഞത്, സീന് സ്വാദായിട്ട് ഉച്ചരിച്ചു, സീന് സീനായിട്ട് തന്നെ ഉച്ചരിക്കണം. കാരണം എന്താ, ശേഷം താളുള്ളത് കൊണ്ട് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. ഇതുപോലെ എന്ന് ആൾക്കാർ ഓതുക. അങ്ങനെയാണോ? അല്ല. എങ്ങനെ ഓതുണ്ട്? മുസ്തഖീം, മുസ്ത സീന്, സീന് പിന്നെ ത്വാണ്, സീന് കഴിഞ്ഞിട്ട് പിന്നെ ത. അപ്പൊ മുസ്തഖീം. മറ്റേത് മുസ്തഖീം എന്നാകുമ്പോൾ സീന് സ്വാദായി, താ ത്വായി, രണ്ട് തെറ്റ് വന്നു, അക്ഷരം മാറി. അതുപോലെ തന്നെ എവിടെ വമിന്നൽ ഖാസിത്തൂൻ, എങ്ങനെ നിർത്തുമ്പോ സുക്കൂനായിട്ടാ നിർത്താ. വാമി ഒന്നുകൂടി, മൻ അസ്ലമ നൂൻ സാക്കിന് ശേഷം ഹംസയാണ്. അപ്പോ ഇൽഹാർ മൻ അസ്ലമ, മൻ എങ്ങനെ
5: മൻ
4: അസ്ലമ. ഫഉലൈക മദ് എങ്ങനെ
5: ഫഉലൈക,
4: അയ്യോ ഫഉലൈക. നൈല ഓതുന്നില്ല ഇടക്ക്, ഫഉലൈക എന്ന് ഓതിക്കേ.
5: ഫഉലൈക
4: തഹറൗ റഷദ. പിന്നെ വഅമ്മൽ ഖാസിത്തൂന വീണ്ടും അങ്ങനെ തന്നെ, അമ്മൽ ഖാസി സി അതിൻ്റെ ത്വാണ്. വഅമ്മൽ ഖാസി, ഖാസി സ്വല, ഖാസിത്തൂന ഓത്.
5: വഅമ്മൽ ഖാസിത്തൂന
4: ഫകാനു ലിജഹന്നമ ഹതബ വഅല്ലവി ഇസ്തഖാമു അലാ ത്വരീഖതി ലാമിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഓതിയാ മതി, ശ്രദ്ധിച്ച് ഓതിയാ മതി. അലത്വരീഖത്തി ലഅസ്ഖൈനാഹും, അസ്ഖൈനാഹും ഒരു മീം, പിന്നെ അടുത്തത് മറ്റൊരു മീം. അപ്പോ അസ്ഖൈനാഹും മാ, അസ്ഖൈ ഓതു ഇത് ഖം അല്ല, ഇൽഹാറാണ്. അപ്പോ മാ അൻ ഗദഖ റോ, ആ ഇനി നോദാം. എവിടുന്ന് ഓതുണ്ട്? വന്നാലമ്മ സമീനെ, വന്നാലനെ നോദാം. وَأَنَّا ظَنَنَّا أَن لَّن نُّعْجِزَ اللَّهَ فِي الْأَرْضِ
5: وَأَنَّا ظَنَنَّا
4: أَن لَّن نُّعْجِزَ اللَّهَ. എത്തണില്ല അല്ലേ? ഒന്നുകൂടി നോക്കാം, നിർത്തിയോ കേട്ടോ.

0: جهنم نون بوي
1: لجهنم
0: فكانوا
1: فكانوا لجهنم حطبا.
0: وآخر دعوانا أن الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ ജിന്നിലെ 11 മുതൽ 15 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യാൻ പഠിച്ചത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.